0: ഒപ്പം.
1: റോട്ട മത്സരത്തിൽ ഏറ്റവും പിന്നിലെ കിതച്ചോടുന്ന യുവാവിനെ കണ്ട് കാണികൾ പരിഹസിച്ചിരിച്ചെങ്കിലും അവൻ അതൊന്നും വകവയ്ക്കാതെ തന്റെ ലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. മത്സരം പൂർത്തിയാക്കിയപ്പോൾ അവൻ ഒന്നാമനായില്ലെങ്കിലും അവന്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കാരണം മുൻവർഷത്തെ തന്റെ സ്വന്തം സമയത്തേക്കാൾ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് അവൻ ഇത്തവണ ഫിനിഷിംഗ് ലൈനിൽ എത്തിയത്. മറ്റുള്ളവരെ തോൽപ്പിക്കാനല്ല, മറിച്ച് ഇന്നലെ ഉണ്ടായിരുന്ന തന്നെക്കാൾ മികച്ച ഒരാളായി മാറാനാണ് നാം എപ്പോഴും ശ്രമിക്കേണ്ടത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 30, കൊല്ലവർഷം 1201, കർക്കിടകം 14, വ്യാഴാഴ്ച. ഇന്ന് അന്താരാഷ്ട്ര സൗഹൃദ ദിനം. UN ആഹ്വാനപ്രകാരം എല്ലാ വർഷവും ജൂലൈ 30 അന്താരാഷ്ട്ര സൗഹൃദ ദിനമായി ആചരിക്കുന്നത്. ജാതിമത വർഗവർണ്ണ അതിർത്തി വ്യത്യാസങ്ങൾക്ക് അതീതമായി മനുഷ്യർക്കിടയിൽ സ്നേഹവും ഐക്യവും വളർത്തുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. വ്യക്തികൾ തമ്മിലുള്ള

0: morning, Bojo.
1: Hey, hello, very good, good morning and welcome to Morning Mojo with me, RJ Sultana on Astraya FM 90 Nadinuppam, Natarkuppam. Studio clock le pol samayam krithiyam 7 mani kazhinju krithiyam 1 minute aayirikkanalle. Appo ini adutha 10 mani vare ningalodoppam oru attipoli paattukalum oru kidalum updates umayittu njan enthayalum koode undagum. Porathukke athyasham nalla maliyum nalla athyasham nalla oru cool aayittulla oru atmosphere okkeyanalle. Appo ee oru time il ente manasilekku varuna athyasham nalla oru positive aayittulla oru quote തന്നെയാണ്. എവറി ഡേ ഈസ് എ ന്യൂ ബിഗിനിങ് ടേക്ക് എ ഡീപ് ബ്രീത്ത് സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ. യെസ്, ഇന്നലത്തെ ടെൻഷനുകളും സങ്കടങ്ങളും ഒക്കെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കട്ടെ. ഇതൊരു ഫ്രഷ് ഡേ ആണ്, ഫ്രഷ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഒരു ചെറിയ സ്മൈലോട് കൂടി തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ നിന്നും തന്നെ അങ്ങ് തുടങ്ങാം അല്ലേ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുകയാണ്. രാവിലെ തന്നെ നമ്മളെല്ലാവരും അത്യാവശ്യം തിരക്കുകളിലൊക്കെ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. ജോലിക്ക് പോകാനുള്ളവർ അതിൻ്റെതായ ഒരു റഷിലും കിച്ചണിലെ തിരക്കുകളിലും ട്രാവലിങ്ങിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും പലരും. എന്തായാലും നിങ്ങളുടെ ഈ ഒരു മോർണിംഗ് ആ ഒരു എനർജി ഒട്ടും കുറയാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
6: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

0: Morning, Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90 Nadinopom, Natargopom. Studio Glockalipol Samim Krithium, Edimani Karinu Krithium, Padinid Minita Irikanale. Shirkim Banal Inati, the Ostepati Alochikimbol, and the Mansali Kadi Modi at another. നമ്മുടെ സൗഹൃദങ്ങളെക്കുറിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ജൂലൈ 30 ഇന്ത്യൻ നാഷണൽ ഡേ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണ്. ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹെലൻ കെല്ലറിയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. വെളിച്ചമുള്ള വഴിയിലൂടെ ഒറ്റയ്ക്ക് നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു കൂട്ടുകാരൻ്റെ കൈപിടിച്ച് ഇരുട്ടിലൂടെ നടക്കുന്നതെന്ന്. വളരെ ശരിയല്ലേ അത്? നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടെയുള്ളത് എപ്പോഴും വലിയൊരു അനുഗ്രഹവുമാണ്, ഭയങ്കര ഒരു ധൈര്യം തന്നെയാണ്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു ദിവസം പ്രത്യേകമായിട്ട് ആഘോഷിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഐക്യരാഷ്ട്രസഭയാണ് ഈ ദിവസം ലോക സൗഹൃദ ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. അതിരുകളോ ജാതിയോ മതമോ ഒന്നുമില്ലാതെ മനുഷ്യർക്കിടയിൽ സ്നേഹവും സമാധാനവും വളർത്താൻ സൗഹൃദങ്ങൾക്ക് കഴിയൂ എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ. ഈ തിരക്ക് പിടിച്ച ലൈഫിൻ്റെ ഇടയിൽ നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനും നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കാനും ആത്മാർത്ഥതയുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതല്ലേ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാ കൂട്ടുകാരെയും ഒന്നോർത്തെടുത്ത് ഫോണൊക്കെ എടുത്തൊന്ന് ഒന്ന് വിളിച്ച് ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഒന്ന് പുതുക്കുക. അതിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ കണ്ടെത്താനും ഒക്കെ എല്ലാവർക്കും സാധിക്കും. അപ്പോൾ എന്നാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേയിൽ നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇനി കേൾക്കാനുണ്ട്. ആൻഡ് ഓൾസോ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും കേൾക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കിറ്റ് വിതരണം ആഗസ്റ്റ് 10 ആരംഭിക്കും. പാക് അധിനിവേശ കശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പുതിയ പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിൽ പാസായതിൽ രാജ്യത്തെ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ട ആരെയും വെറുതെ വിടില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ചോദ്യപേപ്പർ ചോർത്തുന്നവർക്ക് പരമാവധി 10 വരെ തടവും കർശന പിഴയും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ തട്ടിപ്പ് നടത്തുന്ന സംഘടിത മാഫിയകൾക്ക് 10 കോടി രൂപ വരെ പിഴ ചുമത്തും. പരീക്ഷാ ക്രമക്കേട് കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. ഇത്തരം കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക അതിവേഗ കോടതികളും പ്രത്യേക പ്രോസിക്യൂട്ടർമാരെയും നിയോഗിക്കും. 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിക്കണമെന്നാണ് വ്യവസ്ഥ. തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ അന്വേഷണ ഏജൻസികൾക്ക് അധികാരം നൽകുന്നതോടൊപ്പം ക്രമക്കേടിൽ പങ്കാളികളാകുന്ന പരീക്ഷാ ഏജൻസികൾക്കും കോച്ചിംഗ് സെന്ററുകൾക്കും 4 വർഷം വരെ വിലക്കേർപ്പെടുത്താനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം വന്ദേ മാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ ശിക്ഷ ലഭിക്കും. ലഹരി ഉപയോഗത്തിനെതിരായ നശാമുക്ത യുവഭോർ വികസിത ഭാരത പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, കായിക മത്സരങ്ങൾ, വാക്കത്തോണുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2026 10 പതിപ്പിന്റെ പ്രമേയം കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പ്രകാശനം ചെയ്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ ഫോറമായ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ഒക്ടോബർ 7 മുതൽ 10 വരെ ന്യൂഡൽഹിയിൽ നടക്കും. സൃഷ്ടി, സുരക്ഷ, സശക്ത സംവർദ്ധൻ എന്നീ 4 സംരംഭങ്ങളിലൂടെയാകും IMC-യുടെ 10 പതിപ്പ് സംഘടിപ്പിക്കുകയെന്ന് മന്ത്രി പറഞ്ഞു.
2: IMC 2025 discussed about the world's capabilities. But this year we should also discuss about our responsibilities as a generation across the world. And the history of the telecommunications enterprise has always been a history of expanding human possibilities. Scale also is not measured only by the height of the technology but the depth of its effect.
0: വാർത്താവിനിമയ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ ആഗോള സാങ്കേതിക വിദ്യാരംഗത്തെ പ്രമുഖർ, ടെലികോം ഓപ്പറേറ്റർമാർ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ, ഗവേഷകർ, നയരൂപകർത്താക്കൾ അടക്കമുള്ളവർ പങ്കെടുക്കും. കയറ്റുമതി പ്രൊമോഷൻ കൌൺസിലുകളുടെയും വ്യവസായ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തേകുകയും വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ യോഗം വിലയിരുത്തി. ആഗോള വിപണിയിൽ ഇന്ത്യയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ഒഡീഷയിൽ കനത്ത മഴയും നദികളിലെ ജലനിരപ്പ് ഉയർന്നതും മൂലം വെള്ളപ്പൊക്കം രൂക്ഷമാകുന്നു. മഴക്കെടുതികളിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായി. ഏകദേശം 4 ലക്ഷം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പ്രമോഷൻ കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഇന്ന് മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം, പ്ലാൻ സ്പേസ് 2 രജിസ്റ്റർ, സർക്കാർ സ്ഥാപനങ്ങളുടെ രജിസ്ട്രി, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി ഉൾപ്പെടെ 5 പ്രധാന പരിഷ്കാരങ്ങൾക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ August 10 മുതൽ 20 വരെ വിതരണം ചെയ്യും. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. സെൻസസ് 1st ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യ കണക്കെടുപ്പ് ആരംഭിക്കും. വൈദ്യുതി കണക്ഷനുകൾ നൽകുമ്പോൾ കിലോ വാട്ട് അടിസ്ഥാനത്തിൽ ചെലവുകൾ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട KSEB ആവശ്യത്തിന്മേൽ സംസ്ഥാന വൈദ്യുതി നിയന്ത്രണ കമ്മീഷൻ August 6 തെളിവെടുപ്പ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: വൈദ്യുതി കണക്ഷനുകൾ നൽകുമ്പോൾ 1 കിലോവാട്ട് വരെയുള്ള ലോ ടെൻഷൻ സിംഗിൾ ഫേസ് കണക്ഷനുകൾക്ക് 2500 രൂപയും 7 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെയുള്ള 3 ഫേസ് കണക്ഷനുകൾക്ക് 10,000 രൂപയും ഈടാക്കണം എന്നതാണ് KSEB ആവശ്യം. ഹൈടെൻഷൻ കണക്ഷനുകൾക്ക് കിലോവാട്ടിന് 2,000 രൂപ മുതലുള്ള നിരക്കുകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. August 6 തിരുവനന്തപുരത്ത് നടത്തുന്ന തെളിവെടുപ്പിൽ നേരിട്ട് പങ്കെടുക്കുകയോ തപാലോ ഇമെയിലോ വഴി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്യാനാകും.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8th സ്ഥാനത്ത്. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യ ചരിത്രം രചിച്ചു. 2 കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പറായി ശ്രീശങ്കർ മാറി. വനിതകളുടെ ഭാരോദ്വഹനത്തിൽ ഹർജിന്ദർ കൌർ വെള്ളി നേടി. പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെള്ളി നേടി. ഈ വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ആദ്യ മെഡൽ നേട്ടമാണിത്. രാജ്യത്തിനായി മെഡൽ നേടാനായതിൽ അഭിമാനമുണ്ടെന്ന് ഗുൽവീർ സിംഗ് പറഞ്ഞു. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ന് ഉച്ചയോടെ കളത്തിലിറങ്ങും. പാക് അധിനിവേശ കാശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. റവാലക്കോട്ടിൽ നിന്ന് മുസാഫറാബാദിലേക്ക് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിന് നേരെ പാകിസ്ഥാൻ സേന നടത്തിയ വെടിവയ്പിൽ 40ലധികം സാധാരണക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ശക്തവും ഭാവി സജ്ജവുമായ കയറ്റുമതി ആവാസ വ്യവസ്ഥ രൂപപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കിറ്റ് വിതരണം ആഗസ്റ്റ് 10 ആരംഭിക്കും. പാക് അധിനിവേശ കശ്മീരിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
7: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
8: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
8: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
10: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
11: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
12: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
13: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
12: ഏവർക്കും സ്വാഗതം.
13: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
12: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
11: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
10: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Morning, Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Austria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. കൃത്യം 43 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ഇപ്പൊ ഇതാ വീണ്ടും നല്ല കിട്ടില്ല മഴയൊക്കെ പുറത്തിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ജനലിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു റിലാക്സിങ് വൈബൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ടൈം കൂടിയാണിത് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലംകാർ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ കൊല്ലം ജില്ലയിൽ വെള്ളിയാഴ്ച, അതായത് നാളെ, യെല്ലോ അലേർട്ടും ശനിയാഴ്ച ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും ഒക്കെ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്ന കാര്യത്തിലൊന്നും ആരും മടി വരുത്തരുത് കേട്ടോ. പിന്നെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത ഉള്ള സ്ഥലങ്ങളിലും അതുപോലെ നദീതീരങ്ങളിലും അണക്കെട്ടുകളുടെ താഴെയുള്ള ഒക്കെ താമസിക്കുന്നവർ കുറച്ചൊന്ന് എക്സ്ട്രാ കെയർ കൊടുക്കണം. ആവശ്യമെങ്കിൽ അതോറിറ്റീസ് പറയുന്ന പോലെ സേഫായ ക്യാമ്പുകളിലേക്ക് മാറാനും ആരും മടിക്കരുത്. പിന്നെ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളത് കൊണ്ട് വീടിൻ്റെ മേൽക്കൂര ഒക്കെ സ്ട്രോങ് അല്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മരങ്ങളൊക്കെ കടപുഴകി വീഴാനും നല്ല ചാൻസ് ഉണ്ട്. ഇനി എന്തെങ്കിലും എമർജൻസി വന്നാൽ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് ടോൾ ഫ്രീ നമ്പേഴ്സ് ഉണ്ട്, അതായത് നമ്മുടെ ഡിസ്ട്രിക്ട് കൺട്രോൾ റൂമിൻ്റെ നമ്പറായിട്ടുള്ള 1077 എന്ന നമ്പറിലേക്കോ സ്റ്റേറ്റ് കൺട്രോൾ റൂമിൻ്റെ നമ്പറായിട്ടുള്ള 1070 എന്ന നമ്പറിലോട്ടോ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല മഴയൊക്കെയാണ്, ഇതൊക്കെ എൻജോയ് ചെയ്യാൻ നല്ല രസമാണ്. പക്ഷേ സേഫ്റ്റി ഫസ്റ്റ്, ആ കാര്യം ആരും മറക്കേണ്ട. അപ്പോൾ എന്തായാലും കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

மார்னிங் போஜோ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മുടെ മോർണിംഗ് മോജോയിൽ എജ്യൂക്കേഷൻ സെഗ്മെന്റ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എജ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലേ. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഇനി എന്ത് പഠിക്കണം, പ്രത്യേകിച്ച് ഏത് നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരണം എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിടിലം ഇൻഫർമേഷൻ ആണ് ഇന്ന് എന്റെ കയ്യിലിപ്പോൾ ഉള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം കൊട്ടാരക്കര IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് കോഴ്സുകളിലേക്ക് ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിംഗ് ആയ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ മേഖലയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട്, അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റും എടുത്ത് August 7 കോളേജിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി അവരെ കോൺടാക്ട് ചെയ്യാം ടു ദ നമ്പർ 0474245300 എന്ന നമ്പറിലേക്കോ 9809852453 എന്ന നമ്പറിലേക്കോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് കോഴ്സൊക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ കേട്ടറിയുവാനുണ്ട്. മോർണിംഗ് മോജോയിലൂടെ സുഖി പോൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: பாபம்
1: விஷால் ஆப்டிகல்ஸ் மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம் லோட்டஸ் ரோட் பிரைவேட் பஸ் ஸ்டாண்டின் சமீபம் புலமன் கொட்டாரக்கரா
2: சேட்டா ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ
2: ഒരുമിച്ചിട്ടാനോ
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ് കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ പുലമൻ കൊട്ടാരക്കര
2: കേട്ടത് സത്യമാണ് അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ് പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ രക്തപരിശോധനകൾ സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം
4: അസിസിയ മെഡിക്കൽ കോളേജ് മിയന്നൂർ കൊല്ലം
5: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ
6: നമ്മുടെ സ്വർണം വിൽക്കാനേ സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astrea FM 90, Nadinopam, Natarkopam. Studio clock ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 13 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പം ഇങ്ങനെ നമ്മുടെ ഓണമൊക്കെ അടുക്കാറായി, ഓണം വെക്കേഷൻ എന്നൊക്കെ കേട്ടാൽ തന്നെ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണല്ലേ. പരീക്ഷയുടെ ഒരു ചെറിയ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടെങ്കിലും അതിനുശേഷമുള്ള ആ ഒരു വലിയൊരു ആഘോഷം ഓർത്താൽ പിന്നെ എന്ത് ടെൻഷനാണല്ലേ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിലെ ഓണപ്പരീക്ഷ ഓഗസ്റ്റ് 13 മുതൽ 20 വരെയാണ് നടക്കാൻ പോകുന്നത്. എന്നാൽ നമ്മുടെ കൊച്ചുകൂട്ടുകാരുടെ, അതായത് LP ക്ലാസ്സുകളിലെയും അതുപോലെ തന്നെ +2 ഓണപ്പരീക്ഷ തുടങ്ങുന്നത് ഓഗസ്റ്റ് 14 പരീക്ഷയ്ക്ക് കഴിഞ്ഞ് ഓഗസ്റ്റ് 21 സ്കൂളുകളിൽ ഗംഭീര ഓണാഘോഷമായിരിക്കും. അന്ന് തന്നെ നമ്മുടെ ഓണം വെക്കേഷനായി സ്കൂളുകൾ അടയ്ക്കുകയും ചെയ്യും. പിന്നെ അടിച്ചു പൊളിക്കാൻ നല്ലൊരു ഒന്നാന്തരം അവധിക്കാലമാണ്. ഓഗസ്റ്റ് 31 അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂളുകൾ വീണ്ടും തുറക്കുന്നത്. അപ്പോൾ എല്ലാവരും പഠിച്ച് പരീക്ഷയൊക്കെ എഴുതിയിട്ട് ഓണത്തിനൊക്കെ ആയിട്ട് റെഡിയായി നിന്നോളൂ. അപ്പോൾ എന്നാലും കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Chicken kazhikkanamengil Malabarinte yathartha fried chicken thanne venam. Malabar fried chicken, Ambarathunkala, Izhukod branch, Thoppilkadavu, Kollam. Oro biteilum crispy with Malabar flavor.
3: Vishal Opticals. Mithamaya nirakkil kannadakalude vipulamaya shekharam.
4: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: August 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആരുകസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: Morning Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90. നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സ്റ്റുഡിയോകളൊക്കെ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, കൃത്യം 30 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഇനി അടുത്ത 9 മണി വരെ സോ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിഷസും കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം. സോ വിളിക്കാം ടു ദി നമ്പർ 0474219090947 2919 0 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. ടു ദി നമ്പർ 9526490 90 9526690 90. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. ചേടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മാർത്ഥതയോടെയും അഗാധമായ സ്നേഹത്തോടും കൂടി ചെയ്യുന്ന ഏത് ജോലിയും വിശ്രമത്തേക്കാൾ നമുക്ക് ഊർജം പകരുന്ന കാര്യമാണ്. ആത്മാർത്ഥതയോടെയും ആസ്വദിച്ചും ജോലി ചെയ്യുന്ന ആർക്കും വിശ്രമം ആവശ്യമില്ലെന്നതാണ് സത്യം. ലക്ഷ്യവും പരിധിയും നിശ്ചയിച്ച് സ്വയം അറിഞ്ഞ് ആത്മാർത്ഥമായി തന്നെ പരിശ്രമിക്കാൻ തയ്യാറാവുക. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുകൂലമായ സമയങ്ങളിൽ നമുക്കെല്ലാം നല്ല ആത്മവിശ്വാസവും സന്തോഷവുമാണ്. ശുഭദിനം നേരുന്നു സുലി എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് ഒരല്പം പോലും ആത്മാർത്ഥത നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ അതിനൊരു റിസൾട്ടും ഉണ്ടാവില്ല, ഒരു അർത്ഥവും ഉണ്ടാവില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണോ അത് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഡെഡിക്കേഷനോട് കൂടി തന്നെ നമ്മൾ ചെയ്താൽ അതിനെന്തായാലും ഒരു റിസൾട്ടും ഉണ്ടാവും. ആൻഡ് ഓൾസോ നമ്മളെ അത് ഹാപ്പി ആക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗിൽ ഇങ്ങനൊരു മെസ്സേജ് അയച്ച് സുലൈ ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും നല്ലൊരു ദിവസം വിഷയിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് അന്താരാഷ്ട്ര ഫ്രണ്ട്ഷിപ്പ് ഡേ, ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. സൗഹൃദം എന്നും ഒരു ബലമാണ്. നാം ആരിൽ നിന്ന് ഒറ്റപ്പെട്ടാലും കൂട്ടുകാർ ഒരു തണലായി എന്നും നമ്മോടൊപ്പം ഉണ്ടാകും. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരൊറ്റ സുഹൃത്തുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് മറ്റെന്തിനേക്കാളും വിലപ്പെട്ടത് അതൊന്ന് തന്നെയാണ്. കാരണം നമ്മളെ അത്രത്തോളം ഹാപ്പി ആക്കാൻ ആ ഒരു സുഹൃത്തിന് സാധിക്കും അല്ലേ. അപ്പോൾ എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ടാകട്ടെ. ഞാൻ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് അയച്ചിട്ടുള്ള മനോജ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിശ്വസം കാര്യങ്ങളും ഒക്കെ അറിയിക്കാനായി വിളിക്കാം. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
4: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.

0: Morning Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90 in Adinuppam, Natarkuppam. Studio clock il ippol samayam krithyam 8 mani kazhinju krithyam 43 minute aayirikkana. Appo nammude Morning Mojo il ippol vision segment aanu nadannukondirikkunnathu. Namukku oru paadu messages ingane varunnundu. Aadyam thane message aayichirikkunnathu Muhammad Chetanaanu. Chetan aayichirikkunnathu inganeyanu: Good morning radio Astria FM. Manasilavenda karyangal manasilavenda samayathu manasilavilla, pinne manasilakki തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോകും. മനസ്സിലായോ? അതാണ് ജീവിതം. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങൾ ഉള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. സൗഹൃദവാണിക്കും മറ്റ് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും പിടികിട്ടില്ല. എന്നാൽ കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്, അയ്യോ ആ സമയത്ത് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല അല്ലെങ്കിൽ ചിന്തിച്ചില്ല എന്നൊക്കെ ചിന്തിച്ച് പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും? എന്തായാലും എല്ലാവർക്കും ഓരോ കാര്യങ്ങളും ചിന്തിച്ച് വൈകി പോകാതെ എല്ലാം കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യുവാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ചേട്ടൻ്റെ സുഹൃത്തായിട്ടുള്ള സൗഹൃദവാണിക്കും മറ്റെല്ലാവർക്കും നല്ലൊരു ദിവസം നേരിടുകയാണ്. ആൻഡ് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള മുഹമ്മദ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നമസ്കാരം ആസ്ട്രിയ ആൻഡ് സുൽത്താന, ഏവർക്കും സുഖമല്ലേ? ഗുഡ് മോർണിംഗ്. ജീവിതം എന്ന യാത്രയിൽ നിന്നേ നീയായി കാണുന്ന മനുഷ്യർക്കൊപ്പം മാത്രം യാത്ര ചെയ്യുക, അല്ലെങ്കിൽ പോകുന്ന വഴികളും ഇടങ്ങളും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ശുഭദിനം എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു ജേണിയിൽ നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടുന്നു. അപ്പോൾ നമ്മളൊക്കെ അവരുടെ ഓരോ ഇഷ്ടത്തിനും താളത്തിനും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു പോകും അല്ലേ. അപ്പോൾ എത്രയൊക്കെ ആളുകളെ ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചാലും നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞൊരു കോട്ടാണ് ചേച്ചി അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എല്ലാവരായിട്ട് അവരവരായിട്ട് തന്നെ നിൽക്കുവാൻ സാധിക്കട്ടെ. ആൻഡ് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് അയച്ചിട്ടുള്ള തങ്കമണി ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷയിക്കുകയാണ്. ആൻഡ് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിശ്വസം കാര്യങ്ങളും ഒക്കെ അറിയിക്കാനായി വിളിക്കാം. സോ വിളിക്കാം ടു ദി നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490900 9526490900. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Austria FM 19. ആടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ, അതായത് നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെന്റ് നമുക്ക് ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിന് മുന്നായി നമുക്ക് ഇനിയും മെസ്സേജസ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീത ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് സുൽക്കുട്ടി, ഗുഡ് മോർണിംഗ്, സുഖമാണോ? ആസ്ട്രിയ FM-ലെ എല്ലാവർക്കും എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭദിനം എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിജി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നും എല്ലാവരും കൂടെ ഉണ്ടാകും എന്നോ എല്ലായ്പ്പോഴും അവർ നമ്മളെ സ്നേഹിക്കുമെന്നോ വെറുതെ ആഗ്രഹിക്കരുത്. കാരണം മാറുന്ന ലോകത്തിനൊപ്പം മാറ്റം സംഭവിക്കുന്ന ഒന്നേ ഉള്ളൂ ഈ ലോകത്ത്, അത് മനുഷ്യരാണ്. ശരിയാണ്, ഒരുപക്ഷെ ഇന്ന് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളായിരിക്കും ഒരുപക്ഷെ നാളെ നമുക്കെതിരായി സംസാരിക്കുന്നത്. അതുകൊണ്ട് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാണ്ടിരിക്കുക. കാരണം ആ ഒരു പോകുന്ന ഫ്ലോയിൽ അങ്ങ് പോവുക. അതാകുമ്പോൾ നാളെ നമുക്കെതിരായിട്ട് അവർ തിരിയുമ്പോൾ നമുക്ക് അത്രയും വിഷമം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജ് അയച്ചിട്ടുള്ള ജിജി ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആൻഡ് ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആൻഡ് ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: மார்னிங் மோஜோ.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 19, Adinopam, Nathargopam. Studio clock ile pol samayam krithyam 9 mani kazhinju, krithyam 16 minute aayirikkanalle. Appo ennalum ingane onam okke varikkayanu, ellavarum onathirukkalilekkum purchasing ilekkum okke ingane kadakkan thudangiyirikkunna oru time aanu. Ee oru time il onakittinte vivarangal enthaanennokke ariyanayittu ellavarum wait cheyyunna nikkarikku. Appo ini kelkkan pogunnathu onakittumayi bendhappetta oru update aanu. Adukondu thanne ee varshathe onakittine പറ്റിയുള്ള ഒരു പുതിയ വിവരം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വരുന്ന ഓഗസ്റ്റ് 10 മുതൽ 20 വരെയാണ് നമ്മുടെ സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം നടക്കുന്നത്. പ്രധാനമായും മഞ്ഞക്കാട് ഉടമകൾക്കും അതുപോലെ അനാഥാലയങ്ങൾ പോലുള്ള ക്ഷേമ സ്ഥാപനങ്ങളിൽ താമസിക്കുന്നവർക്കുമാണ് ഇത്തവണ ഈ കിറ്റ് സൗജന്യമായി ലഭിക്കുന്നത്. ഏകദേശം 600,000-ൽ അധികം ആളുകൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി എനിക്ക് നീലക്കാടല്ലേ ഉള്ളൂ എന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട, അവർക്കായിട്ട് ഒരു ഹാപ്പി ന്യൂസ് കൂടിയുണ്ട്. കാരണം നീലക്കാടുള്ളവർക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ, അതായത് വെറും 10 രൂപ 90 പൈസ എന്ന നിരക്കിൽ 3 കിലോ അരിയും 8.70 രൂപയ്ക്ക് 8.70 പൈസയ്ക്ക് 2 കിലോ ഗോതമ്പും നൽകുമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. വിലക്കയറ്റം നിയന്ത്രിക്കാനായി പലയിടത്തും ഓണം മെഗാ ട്രേഡ് ഫെയറുകളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ഓണം നമുക്ക് എല്ലാവർക്കും ഗംഭീരമാക്കാം. ഇപ്പോൾ കേട്ട ഇൻഫോർമേഷൻ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
8: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
7: ഏവർക്കും സ്വാഗതം.
8: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
6: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
5: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
6: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും ഒട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
5: ആളിലോട്ട് മാറിയ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
6: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
5: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
6: അയ്യോ, അത് ശരിയാ.
5: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
7: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
8: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
9: മോർണിംഗ് മോജോ.
10: Once again, we are back on Morning Mojo with me, RJ Sultana, on Astraya FM 90, Nadinoppam, Nattarkoppam, Studio Clock. ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞു, കൃത്യം 32 ആയിരിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു അപ്ഡേറ്റ് ആണ്. യെസ്, ജനനമോ മരണമോ നടന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടും അത് രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയ ആളുകൾക്ക് ഒരു അടിപൊളി ഗുഡ് ന്യൂസ് ആണ് കേട്ടോ. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെ ഇത്തരം ലേറ്റ് രജിസ്ട്രേഷനുകൾക്ക് നമ്മൾ കോടതിയിൽ പോയി മജിസ്ട്രേറ്റിന്റെ ഓർഡർ വാങ്ങണമായിരുന്നു. അത്യാവശ്യം ടൈം വേസ്റ്റ് ആക്കുന്ന ഒരു പരിപാടി തന്നെയായിരുന്നു അത്. എന്നാൽ ഇനി ആ ടെൻഷൻ ആർക്കും വേണ്ട. പുതിയ നിയമം വരുന്നതോടെ നമ്മൾ ആരും ഇതിനായി കോടതി കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മജിസ്ട്രേറ്റിന് പകരം നമ്മുടെ ജില്ലാ രജിസ്ട്രാർക്ക് തന്നെ ഇതിനുള്ള പെർമിഷൻ നൽകാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ, ജനന മരണ സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ വൈകിയാലും ഇനി കാര്യങ്ങൾ വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നടക്കും. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്.
6: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
7: ശിൽപ ജുവലേഴ്സ്, ഓയൂർ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര. ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.

0: Morning Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 19, Nadinopam, Natargopam. Studio Colloquial Poll Samayam Krithiam 9 Mani Kajo. Krithiam 9 Minute Ayrikyan, Ape Nikin Nalam in the Morning Mojo, Evade Wind Up Chi, the Poki and Samayam Ayrikyan. Adramanai Uru update Kodi Sherry and under Namukilavar Kambari Stoller Chivi and Lichery Patikudi and the Kaparanada. Apoli Valarthanaikali, Terrible Ubekshik in our Kula, Uru Valia Munari Pan in Sherry and Bona. നമ്മുടെ നാട്ടിൽ നായ്ക്കളെ വഴിയിൽ ഉപേക്ഷിച്ചാൽ ഉടമയ്ക്ക് 10,000 രൂപ വരെ പിഴ അടക്കേണ്ടി വരും. ഇതിനായി പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും നിയമങ്ങളിൽ മാറ്റം വരുത്താൻ പോവുകയാണ് കേട്ടോ. അതുമാത്രമല്ല, നായ്ക്കളെ ഉപേക്ഷിക്കുന്നവരെ എളുപ്പത്തിൽ കണ്ടെത്താനായി അവയുടെ തൊലിക്കടിയിൽ ഒരു ചെറിയ ചിപ്പ് ഘടിപ്പിക്കാനും സർക്കാർ പദ്ധതിയിലുണ്ട്. വെറും ഒരു അരമണിയുടെ വലുപ്പം മാത്രമേ ഈ ചിപ്പിനുണ്ടാകൂ. അതുകൊണ്ട് തന്നെ ഇനി മിണ്ടാപ്രാണികളെ തെരുവിൽ തള്ളാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഉറപ്പായും പണി കിട്ടും കേട്ടോ. അപ്പോൾ ഇതോടുകൂടി തന്നെ എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കും. ാണ് ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, ആർ ജി സുൽത്താന, സൈനിങ് ഓഫ്.

0: അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ എഫ്എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു
1: പോകേണ്ടതാണ്.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോഴേ ഇന്നൊരു വലിയ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് ജൂലൈ 30 ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും മനോഹരമായ ബന്ധമാണ് ഈ സൗഹൃദം എന്ന് പറയുന്നത്. ചില സൗഹൃദങ്ങൾ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടും, കോളേജിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഇനി ജോലി സ്ഥലങ്ങളിൽ നിന്ന് പോലും കിട്ടും. അല്ലെ, ഒരു ചെറിയ ഹായിൽ തുടങ്ങിയ ബന്ധമായിരിക്കും ആ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവുക. അല്ലെ, അപ്പൊ ഏതായാലും ആ സൗഹൃദങ്ങളുടെ കഥയായിരിക്കും ഇന്ന് റേഡിയോ വണ്ടിയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന കേട്ടോ. ആരും എങ്ങ് പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588. കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരു കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാരു കാസ് കോൺവെന്റ് ജംഗ്ഷൻ കൊല്ലം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരയിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് അതുൽ, അതുൽ മോഹൻ.
0: അതുൽ ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: അല്ല, എന്റെ ഇവിടെ അല്ല, എന്റെ ഇവിടെ നിന്ന് ഒരു 20-25 കിലോമീറ്റർ അപ്പുറം.
0: എവിടെയാണ്?
1: അഞ്ചൽ എന്ന് പറയാം, അഞ്ചൽ ഐലറ.
0: അഞ്ചലാണ്? ഓക്കെ. അപ്പൊ അഞ്ചൽകാരൻ ഇവിടെ എന്താ പരിപാടി?
1: ഞാനിവിടെ പവിത്രത്തിന്റെ ഏരിയ സെയിൽസ് എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യാണ്. പവിത്ര നല്ലെണ്ണയുടെ
0: ജോലി ചെയ്യുന്ന എവിടെയാണ്?
1: ആ, എനിക്കിവിടെ ഒരു 3 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ, ശരി. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നു.
0: നന്നായിട്ട് പോകുന്നു,
1: നന്നായിട്ട് പോകുന്നുണ്ട്.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാൻ, അച്ഛൻ, വൈഫ്, രണ്ട് കുട്ടികൾ.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മോൻ ഇപ്പോഴേ 6, മോളിപ്പോ 4, ചെറിയ രണ്ട് കുട്ടികളാണ്.
0: ശരി ശരി. അപ്പൊ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ടോട്ടലി
1: ജീവിതമൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എന്താ പറയാ, വിഘ്നേശന്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ല തോന്നുന്നു. ഡെയിലി ഇവിടെ വരുന്നുണ്ട്, വിഘ്നേശനെ കാണുന്നുണ്ട്, തൊഴുന്നുണ്ട്, പോകുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ കുഴപ്പമില്ല തോന്നുന്നുണ്ട്.
0: ഓക്കെ, അതുകൊണ്ട് സന്തോഷമായിട്ട് പോകുന്നല്ലേ?
1: ആ, സന്തോഷമായിട്ട് പോകുന്നു.
0: അപ്പൊ ഇന്നും അതുപോലെ മനോഹരമായിട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ശരി, അപ്പോഴേ ഇന്നൊരു വലിയ സ്പെഷ്യാലിറ്റി ഉള്ള ദിവസമാണ്. ഇന്ന് ജൂലൈ 30 ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്, അന്താരാഷ്ട്ര സൗഹൃദ ദിനമാണ്. അപ്പൊ ചോദിക്കാണ്, നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എങ്കിലും നമുക്ക് കാണും അല്ലേ, ആത്മാർത്ഥ സുഹൃത്ത് നമുക്ക് കാണാം. അപ്പൊ ചേട്ടനെ സംബന്ധിച്ച് ആരാണ് ചേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്ത്, ആൻഡ് എങ്ങനെയാണ് അദ്ദേഹത്തെ കിട്ടിയത്?
1: ഫ്രണ്ട്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോ റീസെന്റ് എനിക്ക് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് പറയാൻ പറ്റുന്നത് എന്റെ വൈഫിനെയാണ്.
0: വൈഫിനെയാണ്? ആ, അടിപൊളി, കൊള്ളാം.
1: കാര്യം എനിക്ക് എന്ത് കാര്യങ്ങളും തുറന്നു പറയാൻ, എന്റെ വിഷമങ്ങളും ബാക്കിയുള്ള എന്ത് ഇതായാലും എനിക്ക് ഷെയർ ചെയ്യാനും പറ്റുന്ന ഒരാൾ ഇപ്പൊ എന്റെ വൈഫാണ്.
0: വൈഫിന്റെ പേരെന്താ?
1: വൈഫിന്റെ പേര് കൃഷ്ണ.
0: കൃഷ്ണ, ചേച്ചി എന്താ ചെയ്യുന്നത്?
1: ഹൗസ് വൈഫാണ്.
0: ഹൗസ് വൈഫാണ്. ഓക്കെ, ശരി. അപ്പൊ അതൊരു വലിയ ഒരു അനുഗ്രഹമാണ്. കാരണമേ പല ആൾക്കാരും ഇപ്പം ഒരു ദാമ്പത്യ ജീവിതമൊക്കെ തുടങ്ങുമ്പോഴേ ഈ ഒരു സൗഹൃദം പരസ്പരം കണ്ടെത്താത്തതാണ് പലപ്പോഴും പല ഇഷ്യൂസിലേക്ക് പോകുന്നത് അല്ലേ. ഒരു നല്ല ഫ്രണ്ടാണ് നിങ്ങളുടെ പാർട്ട്ണർ എങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫ് മുൻപോട്ട് മനോഹരമായിട്ട് പോകും അല്ലേ.
1: അതെ അതെ അതെ.
0: ശരി, അപ്പൊ എന്തായാലും അങ്ങനെ പരസ്പരം ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് ഒരു ദാമ്പത്യ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം അല്ലേ.
1: അതെ അതെ അതെ. ഞങ്ങളിപ്പോ 12 വർഷമായി മാരേജ് കഴിഞ്ഞിട്ട്. ലവ് മാരേജ് ആയിരുന്നു ആദ്യമേ. വീടുകളിലെ എന്റെ വീട്ടിലെ അവളുടെ വീട്ടിലെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പൊതുവെ അതങ്ങ് മാറി കിട്ടി. ഇപ്പൊ രണ്ട് വീട്ടുകാരും കുഴപ്പമില്ലാതെ പോകുന്നു, ഞങ്ങളും അടിപൊളിയായിട്ട് ജീവിച്ചു പോകുന്നു.
0: ഓക്കെ, അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ എന്നാ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് സന്തോഷമായിട്ട് ഇപ്പൊ പോവാണല്ലേ.
1: അതെ അതെ അതെ.
0: ശരി, എന്നാ അതുപോലെ മനോഹരമായിട്ട് ഇതിനേക്കാൾ സ്നേഹത്തോടെ പോകാൻ സാധിക്കട്ടെ.
1: താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഫ്രണ്ട്ഷിപ്പ് ഡേയിൽ നമ്മളിങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവ പരിചയപ്പെട്ടത് അതുൽ ചേട്ടനാണ് കേട്ടോ. ദൈവത്തിൽ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രയ FM 90.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ചന്ദമുക്ക് കൊട്ടാരകര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്,
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും കാല ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
3: ബിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ബാക്ക് ഓൺ റേഡിയോ 1 TV വിത്ത് മീ ആർജെ ശ്രീശാന്ത് ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പം ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിട്ട് നമ്മളിതേ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി അതുൽ ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞു ചേട്ടന്റെ ഭാര്യയാണ് ലൈഫിൽ കിട്ടിയ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് എന്നല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട്സിനോട് നമ്മൾ എപ്പോഴെങ്കിലും പറയാൻ ബാക്കി വെച്ച ഒരു കാര്യം കാണും, അല്ലെങ്കിൽ ഇനി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കാണും, ചേട്ടന്റെ ഫ്രണ്ടായ ഭാര്യയോട് എന്താണ് ഇപ്പൊ പറയാനുള്ളത്?
1: വൈഫിനോട് ഉണ്ട്, കാരണം വെച്ചാൽ നമുക്ക് എല്ലാരും ഒരു ഫ്രണ്ട്ഷിപ്പിൽ 90% ഒരിക്കലും ഇതാവില്ല, ഒരു 90%, ബാക്കി ഒരു 10% എപ്പോഴും നമ്മളെ ഉള്ളിൽ തന്നെ വെച്ചേക്കണം. എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യരുത്. നമുക്ക് വേണ്ടി മാത്രമുള്ള സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും നമ്മളെ ഉള്ളിൽ തന്നെ വെച്ചേക്കണം. അതാണ് എന്റെ ഒരു പോളിസി.
0: ഓക്കെ, അപ്പൊ ഭാര്യയുടെ തന്നെ പറയാനുള്ളത്?
1: ഭാര്യയുടെ തന്നെയാണ് പറയാനുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്, കാര്യം എനിക്ക് നിന്നോട് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ എനിക്ക് നിന്നോട് പറയുന്നൊരു പരിധിയുണ്ട്. അതിപ്പം എന്റെ വേറൊരു മെയിൽ ഫ്രണ്ട് ആയാലും അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഫ്രണ്ട് ആയാലും ആരോടായാലും എനിക്ക് എന്റെ കാര്യങ്ങൾ ഒരാളോട് പറയുന്നൊരു പരിധിയുണ്ട്. ഇപ്പൊ ചേട്ടനായാലും അങ്ങനെ തന്നെ, ഒരാളോട് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ ഒരാളെ പറയുന്നൊരു പരിധിയുണ്ട്. ഇനി എത്ര വലിയ ഫ്രണ്ട് ആയാലും അതിൽ നമ്മൾ നമുക്ക് വേണ്ടി ഒരു 10% നമ്മൾ മാറ്റി വെച്ചേക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഫുൾ കാര്യങ്ങൾ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ ചിലപ്പോൾ എക്സ്പ്ലോയ് ചെയ്യാൻ സാധ്യതയുണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു തുറന്ന പുസ്തകം ആവാതിരിക്കുക. ചിലപ്പോൾ കഥയൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വായിച്ച് ചവിട്ടോട്ടിൽ എറിയപ്പെടാൻ ചാൻസ് ഉണ്ടല്ലോ?
1: ചാൻസ് ഉണ്ട്, ഉറപ്പായിട്ടും ചാൻസ് ഉണ്ട്. ഒരുപാട് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് 35 വയസ്സായി. അതിന്റെ ഇടയിൽ നല്ലതും ചീത്തയായിട്ട് ഒരുപാട് കൂട്ടുകാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. നല്ലവരായ കൂട്ടുകാരിൽ നിന്ന് തന്നെ ഒരുപാട് കുത്തുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 10% എപ്പോഴും നമുക്ക് തന്നെ മാറ്റി വെക്കുക. അത് നല്ലതായാലും ചീത്തയായാലും എപ്പോഴും നമുക്ക് തന്നെ മാറ്റി വെക്കുക.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും വലിയ വലിയ ലെസൺ ആണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഇനി ഫ്രണ്ട്ഷിപ്പ് ഡേയിൽ പരിചയപ്പെട്ട ഏറ്റവും നല്ലൊരു ഒരു വ്യക്തിയാണ് നമ്മുടെ അതുൽ ചേട്ടൻ കേട്ടോ. അപ്പൊ എന്തായാലും ചേട്ടാ, സൗഹൃദങ്ങളൊക്കെ ഇന്ന് ഇതുപോലെ കീപ്പ് ചെയ്ത് സന്തോഷമായിട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പൊ എന്തായാലും ചേച്ചി തിരക്കെന്ന് പറയാം, ഇന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു, പറഞ്ഞേക്കാം, അവളോട് പറഞ്ഞേക്കാം.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികളെത്തി ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അന്താരാഷ്ട്ര ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്, സൗഹൃദ ദിനമാണ്. അപ്പൊ എന്തായാലും ഓരോ മനുഷ്യരുടെ സൗഹൃദം എന്താണ്, അല്ലെങ്കിൽ അവരുടെ സൗഹൃദം ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്നൊക്കെ ചോദിച്ചറിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഒരുപാട് പേർക്ക് ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ പറയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: ഒപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരു കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാരു കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തിയ ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
1: ഷൈജു.
0: ഷൈജു ചേട്ടാ വീട് എടുത്തനെയാണോ?
1: വർക്കല.
0: വർക്കലയാണ്? വർക്കലക്കാരൻ ഇവിടെ അമ്പലത്തിൽ വന്നതാണോ?
1: അതെ.
0: ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഭാര്യയുണ്ട്, രണ്ട് കൊച്ചുങ്ങളുണ്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മോൻ ITയില്.
0: ITയിൽ പോവാണ്. എല്ലാരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട്
1: പോകും. സന്തോഷം.
0: ഓക്കെ, എന്ന് അതുപോലെ പോകാൻ സാധിക്കട്ടെ. അപ്പൊ എന്താ ചെയ്യുന്നത് ചേട്ടൻ?
1: ഞാൻ ഡ്രൈവറാണ്.
0: ഡ്രൈവറാണ്? ഓക്കെ, ഇവിടെ ഓട്ടം വന്നതാണോ?
1: അതെ, ഓട്ടം വന്നു.
0: ഓട്ടം വന്നെയാണ്. ശരി ശരി. അപ്പം എത്ര നാളായി ഡ്രൈവിംഗ് ഫീൽഡ് ഇറങ്ങിയിട്ട്?
1: ഞാൻ ഒരു 23 വർഷമായി.
0: 23 വർഷമായി. ഓക്കെ, ഓട്ടം കിട്ടുന്നുണ്ടോ
1: ഇപ്പൊ? ഓട്ടമൊക്കെ ഉണ്ട്.
0: ഹാപ്പിയാണ്?
1: ഹാപ്പിയാണ്.
0: ഓക്കെ ശരി. അപ്പോഴേ ഞാൻ ഇന്ന് ചോദിക്കാൻ വന്നൊരു വലിയ വിഷയമാണ്. ഇന്ന് ജൂലൈ 30 അന്താരാഷ്ട്ര സൗഹൃദ ദിനമാണ്, ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. അപ്പോ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു ആത്മാർത്ഥ സുഹൃത്ത് അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങൾ കിട്ടിക്കാണണം. അപ്പോ ചേട്ടൻ ലൈഫിൽ ഏറ്റവും നല്ല സുഹൃത്ത് ആരാണ്, ആൻഡ് എങ്ങനെയാണ് അവരെ കണ്ടുമുട്ടിയത് എന്ന് പറയോ?
1: സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ പരിചയപ്പെട്ടാൽ നല്ല സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഒരുപോലെ തന്നെ. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സുഹൃത്തായിട്ട് ഞാൻ അങ്ങനെ ആരെയും വയ്ക്കാറില്ല. എന്ന് വെച്ചാൽ കാണുമ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് അവരുമായിട്ട് സഹകരണം, അപ്പൊ കാണുമ്പോൾ സഹകരണം അത് തന്നെ. അല്ല, പ്രത്യേകിച്ചൊരു സുഹൃത്ത് എന്നുള്ള ഇതൊന്നും ഇല്ല.
0: അപ്പോൾ എല്ലാവരോടും നല്ല സൗഹൃദം കീപ്പ് ചെയ്യാറുണ്ട്, പക്ഷെ അതിൽ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയാൻ വേണ്ടി ആരെയും വെക്കാറില്ല അല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പൊ അങ്ങനെ സൗഹൃദമാണ് ചേട്ടനുള്ള?
1: അതെ.
0: ശരി ശരി. ഓക്കെ, അപ്പോ അപ്പൊ അങ്ങനെ നല്ലൊരു വ്യക്തി ഇതുവരെ ഭയങ്കര ക്ലോസ് ടു ഹേർട്ട് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്ന ഒരു വ്യക്തിയെ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല?
1: അങ്ങനെയൊന്നും അല്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു എല്ലാ കൂട്ടുകാരായിട്ടൊന്നും അങ്ങനെ ഇല്ല. കാണുന്ന അപ്പൊ കാണുന്ന കമ്പനി ഇത്രയുള്ള കമ്പനി
0: അത്രേ ഉള്ളൂ.
1: അതെ.
0: ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. അപ്പം ഈ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഓരോ ഫ്രണ്ട്സ് മിക്കവാറും കാണും. അപ്പം ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇങ്ങനെ ഓരോ ആൾക്കാരെടുത്ത് അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഇങ്ങനെ ചോദിച്ചറിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും സന്തോഷം എന്ന് പരിചയപ്പെടുത്തല്. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തിയിരുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെടുന്നത് വർക്കല സ്വദേശിയായ ഷൈജു ചേട്ടനാണ് കേട്ടോ. ദീപ് ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തും കാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ഒപ്പം.
1: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട്, ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
2: അമ്പിളി.
1: അമ്പിളി ചേച്ചി വീട് അടുത്ത് തന്നെയാണോ? ഓക്കെ ശരി. അപ്പൊ ഇവിടെ അമ്പലത്തിൽ വന്നെയാണ്?
2: അതെ അതെ.
1: അപ്പൊ ദർശനം കഴിഞ്ഞു?
2: കഴിഞ്ഞു.
1: അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഞാന്, ഹസ്ബൻഡ്, മൂന്ന് മക്കൾ.
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകും?
2: എല്ലാരും ഹാപ്പി ആയിട്ട് പോകും.
1: ഓക്കെ, അതുപോലെ ഒന്നും പോകാൻ സാധിക്കട്ടെ. ആൻഡ് എന്താ ചെയ്യുന്നത്?
2: ഞാൻ ഹൗസ് വൈഫാണ്.
1: വീടിനെ ഇങ്ങനെ അടക്കി ഭരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്?
2: അതെ അതെ, അടക്കി ഭരിച്ചു പോകുന്നു.
1: മൂന്ന് മക്കളുണ്ട്?
2: മൂന്ന്
1: മക്കളുടെ ഒക്കെ പേരെങ്ങനെയാണ്?
2: കാർത്തിക്, വൈശാഖ്, കാശി.
1: ആൺമക്കളാണ്?
2: അതെ.
1: ഓക്കെ ശരി. അപ്പഴേ ഇന്നൊരു വലിയ സ്പെഷ്യാലിറ്റിയുള്ള ദിവസമാണ്. പ്രത്യേകതയുണ്ട്, ജൂലൈ 30 അന്താരാഷ്ട്ര സൗഹൃദ ദിനമാണ്, ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. നമ്മുടെ എല്ലാവരുടെ ലൈഫില് എപ്പോഴെങ്കിലും ഒരു നല്ല സുഹൃത്ത് നമുക്ക് കിട്ടും. അപ്പൊ ചേച്ചിയുടെ ലൈഫിൽ കിട്ടിയ ഏറ്റവും നല്ല സുഹൃത്ത് ആരാണ്?
2: എന്റെ ഹസ്ബൻഡ്.
1: ഹസ്ബൻഡ് തന്നെയാണ്? പാർട്ണർ തന്നെയാണ്? പാർട്ണറിന്റെ പേരെന്താ?
2: സുരേഷ്.
1: സുരേഷ്, സുരേഷേട്ടനാണ് ലൈഫിൽ കിട്ടിയ ഏറ്റവും നല്ല സുഹൃത്ത്.
2: അതെ അതെ അതെ.
1: ഓക്കെ, അപ്പൊ എപ്പോഴും ആ സൗഹൃദം കീപ് ചെയ്ത്
2: പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഒരു ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ മുൻപോട്ട് മനോഹരമായിട്ട് പോകണമെങ്കിൽ ആ പാർട്ട്നേഴ്സ് തമ്മിൽ എപ്പോഴും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണം അല്ലേ?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, അപ്പൊ എപ്പോഴെങ്കിലും ഒരു ഫ്രണ്ടിനോട്, നമ്മുടെ ഫ്രണ്ടിനോട് നമുക്ക് എപ്പോഴെങ്കിലും പറയാൻ ബാക്കി വെച്ചൊരു കാര്യം കാണാം, അദ്ദേഹത്തോട് പറയാന്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ചേച്ചി ചേട്ടനോട് പറയാൻ ബാക്കി വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരിക്കും?
2: അത് ദേഷ്യം കുറയ്ക്കണം, അത് തന്നെ ഉള്ളത്.
1: ദേഷ്യം കുറയ്ക്കണം,
2: അത്രയേ ഉള്ളൂ.
1: മുൻകോപിയാണ്?
2: മുൻകോപിയല്ല, ദേഷ്യം കുറയ്ക്കണം എന്നല്ല ഞാൻ മീൻ ചെയ്തത്. കുറച്ച് അഹങ്കാരം കുറയ്ക്കണം.
1: അഹങ്കാരം കുറയ്ക്കണം,
2: അത് തന്നെ. തലക്കനം, ശരിക്കും മലയാളത്തിൽ എന്താ പറയുക, തലക്കനം, ഹെഡ് വെയിറ്റ്.
1: ദൈവമേ,
2: ആ ഇംഗ്ലീഷ് പറഞ്ഞ ഹെഡ് വെയിറ്റ്. തലക്കനം കുറയ്ക്കണം,
1: കുറച്ച് അഹങ്കാരം കുറയ്ക്കണം.
2: അതെ, തലക്കനം, ഹെഡ് വെയിറ്റ് കുറയ്ക്കുക,
1: അത്രേ ഉള്ളൂ. അല്ലാത്തപക്ഷം നല്ല സുഹൃത്താണ്.
2: ആ, നല്ല സുഹൃത്താണ്, ഒന്ന് ഹെഡ് വെയിറ്റ് കുറച്ചാൽ മതി.
1: ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും ഇങ്ങനെ ആ ഒരു ജീവിതം മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഭർത്താവിനോട് പറയാനുള്ളത് കുറച്ച് അഹങ്കാരം കുറച്ചൊന്ന് കുറയ്ക്കണം എന്ന് മാത്രമല്ല കേട്ടോ, ഭാര്യ പറയുന്നതല്ല, മറ്റാരും പറയുന്നതല്ല കേട്ടോ. ശരി, അപ്പൊ എന്തായാലും സന്തോഷം ചേച്ചി ഇന്ന് പരിചയപ്പെടുന്നതിൽ. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോകും,
2: സന്തോഷം.
1: അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് വർക്കല സ്വദേശിയായ അമ്പിളി ചേച്ചിയാണ് കേട്ടോ. ദീപ് വിളി ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൂപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.

0: Yes, once again, we are back on Radio 1D with me, RJ Srishant, on Astraya FM 19, Nadinuppum, Nattarkuppum. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്ത ഒരു കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര്
0: അലൻ. അലൻ വീടടുത്ത് തന്നെയാണോ?
1: വീടടുത്തില്ല, വീട് വെസ്റ്റ്ലട.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ഇല്ല, അച്ഛൻ അമ്മ ഞാൻ.
0: എല്ലാരും ഹാപ്പിയായിട്ട് പോകും?
1: ഹാപ്പിയായിട്ട് പോകുന്നു.
0: എന്താ അപ്പൊ അലൻ ചെയ്യുന്നത്?
1: ഞാൻ ബിടെക് ജോയിൻ ചെയ്തു.
0: ബിടെക്കിന് ജോയിൻ ചെയ്തു? ഓക്കെ, വലിയ എഞ്ചിനീയർ ആവാനുള്ള പ്ലാനാണ്.
1: ഓ, സൈബർ സെക്യൂരിറ്റി നോക്കുന്നു.
0: അപ്പൊ എവിടെ നോക്കിയേക്കുന്നത് അഡ്മിഷൻ?
1: അഡ്മിഷൻ നമ്മുടെ ജയവാരം
0: പെരുമ്പാവൂരാണല്ലേ?
1: ആ, പെരുമ്പാവൂരാണ്.
0: ഓക്കെ, അപ്പോഴേ ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉള്ള ദിവസമാണ് ഇന്ന്. ജൂലൈ 30 ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു നല്ല ഫ്രണ്ട് കാണുമല്ലോ. അപ്പൊ നമ്മുടെ അലന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്?
1: ഭാഗ്യലക്ഷ്മി.
0: ഭാഗ്യലക്ഷ്മിയാണ്. ഓക്കെ, അപ്പൊ ഭാഗ്യലക്ഷ്മിയെ എങ്ങനെയാണ് കണ്ടുപിടിയത്?
1: കണ്ടുപിട്ടിയത് നമ്മള് 9th കണ്ടുപിട്ടിയത്. ഇങ്ങനെ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട്സ് ആയത്.
0: അങ്ങനെ ഫ്രണ്ട്സ് ആയത് അല്ലേ? ശരി, ഇപ്പോഴും സ്റ്റില് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്?
1: കീപ്പ് ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട്.
0: അപ്പോഴേ ഒരു ഫ്രണ്ടിനോട് നമ്മളിപ്പം നമുക്ക് പല കാലങ്ങളായിട്ട് പല ആൾക്കാരോടും പലതും പറയാൻ കാണുമല്ലേ. ചിലത് വിട്ടു പോകാറുണ്ട്, പ്രത്യേകിച്ച് ഫ്രണ്ട്സിനോട്. അപ്പൊ ഭാഗ്യലക്ഷ്മിയോട് എന്താണ് അല്ലെങ്കിൽ ഇനി പറയാനുള്ളത്?
1: എവിടൊക്കെ പോയാലും ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം എന്നാണ് പറയാനുള്ളത്.
0: അത്രേ ഉള്ളൂ,
1: അത്രേ ഉള്ളൂ.
0: ഈ ഫ്രണ്ട്ഷിപ്പ് എന്നും കീപ്പ് ചെയ്ത് പോവാ അല്ലേ?
1: കീപ്പ് ചെയ്ത് പോവാ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ നമ്മുടെ അലനുള്ളൂ. അപ്പൊ ഭാഗ്യലക്ഷ്മി കേൾക്കുന്നുണ്ടെങ്കിൽ എന്നും ഈ സൗഹൃദം കീപ്പ് ചെയ്യാം അല്ലേ?
1: ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ.
0: ശരി ശരി. അപ്പൊ എന്താ സന്തോഷം എന്ന് പരിചയപ്പെട്ടതിൽ. എന്നും ആ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് മുൻപോട്ട് പോകാൻ, സന്തോഷത്തോടെ മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് വെസ്റ്റുകളുടെ സ്വദേശിയായ അലനെയാണ് കേട്ടോ. ദീപോലി ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രാ FM 19, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ മുത്തുണ്ട്.
0: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90
4: കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ഒപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇനി അറിവ് ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്.
0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 o'clock.

ഹായ് ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ഇനി അങ്ങോട്ട് 2 മണി വരെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇഷ്ടത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0491909004 2919909090. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഫേവറേറ്റ് ആയ പാട്ടുകൾ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490909059264 9926649090. ഓരോ തവണ കേൾക്കുമ്പോഴും മനസ്സിലേക്ക് വല്ലാത്തൊരു സമാധാനം ഒഴുകിയെത്തുന്ന ചില പാട്ടുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു മനോഹരമായ പാട്ടോടുകൂടിയാണ് ഇന്നത്തെ കാസറ്റ് കഫി നമ്മൾ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികളും ഇളയരാജയുടെ മാസ്മരിക സംഗീതവും ഒന്നിച്ചപ്പോൾ മലയാളത്തിന് ലഭിച്ച അനശ്വര ഗാനം. എം ജി ശ്രീകുമാറിൻ്റെയും ചിത്രശേഷിയുടെയും ശബ്ദമാധുരിയിൽ 3ാം പക്കം എന്ന ചിത്രത്തിലെ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം. കാസറ്റ് കഫേയിലൂടെ ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
8: Yasit Coffee.
9: Yasit Coffee.
8: Evide? Ishtam pole vaattu.
9: Ishtam pole vaattu.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽക്കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്.
4: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
5: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര. കെട്ടിടം
6: പണിയാൻ നിങ്ങൾക്ക് എന്താണ്
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
8: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
9: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ,
10: കഫേയിലൂടെ പാട്ട് ചോദിക്കുന്നവർക്ക് അവർ ചോദിക്കുന്ന പാട്ട് കൊടുക്കാൻ ആർക്ക് പകരമാണ് അച്ഛൻ ഇവിടെ ഇരുന്ന് എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നത്? അനാമികയ്ക്ക് പകരം ആണല്ല. എന്നാ അനാമിക ആ കസാരയിൽ ഇരുന്ന് ഉറങ്ങത്തില്ല? ഞാൻ ഉറങ്ങുമായിരുന്നില്ലടാ. ഇന്ന് ആരല്ല ഏതൊക്കെ പാട്ട് ചോദിക്കുന്നതെന്ന് ചിന്തിക്കുമായിരുന്നു. ആ എന്തായി എന്തായി മണി, ജാസ് കഫെ എന്ന പ്രോഗ്രാമിൽ പാട്ട് ചോദിക്കുന്നവർക്കൊക്കെ പാട്ട് കൊടുക്കാൻ വേണ്ടി അനാമിക ഇടവും വലവും തിരിയാതെ ആ കസേരയിൽ പിടിച്ചിരുത്തിയിരിക്കുക. നമ്മുടെ മോൻ ആണോ? അങ്ങനെ തന്നെ വേണം. ഇനി എന്റെ മോൻ ഈ ഹോർലിക്സ് ഇട്ട് കലക്കിയ പാല് കുടിച്ചിട്ട് മതി അനാമികയോട് പാട്ട് ചോദിക്കാൻ. കലങ്ങിയില്ല, കലക്കിയെടുത്തോണ്ട് ഒരു ഗ്ലാസ് പാല് കൂടി കൊണ്ടുവരട്ടെ. വേണ്ട, പാട്ട് ചോദിച്ചിട്ട് മതി. എനിക്കില്ലേ മണി അനാമിക കുടിക്കണ്ട. പാട്ട് ചോദിക്കുന്നവർക്കൊക്കെ അനാമിക അവിടെ ഇരുന്ന് പാട്ട് ചോദിക്കുന്ന പാട്ട് കൊടുത്താ മതി. ഓക്കെ.
9: ഹലോ.
10: ആ ഹലോ.
9: എന്റെ പൊന്നെ, എന്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു ഇൻട്രോ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അടിപൊളിയാണ്. എന്തൊക്കെയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ.
10: ശ്രീശാന്തിനൊന്ന് കൊടുത്തതേ ഉള്ളൂ.
9: അയ്യോ, ശ്രീശാന്ത് എന്നോട് പറഞ്ഞു അജയമണി ചേട്ടൻ. ആ
10: അടുത്തത് ശ്രീശാന്തിന് ഒന്നുകൂടെ
9: ഒന്നുകൂടെ ഉണ്ടല്ലേ. ഇത് എത്ര സമയം എടുത്തു പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട്?
10: ഓ, ഞാൻ ചിന്തിച്ചു പേപ്പറിനകത്തൊന്ന് പകർത്തി, കാരണം
9: കുറച്ച് ദിവസങ്ങളായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ.
10: ഇല്ല, ഞാനൊന്ന് റെഡിയായി വന്നേ.
9: റെഡിയായി സെറ്റ് ആയി. എന്നാലും കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. വെറൈറ്റി ആയിട്ടുണ്ട് എനിക്കുള്ള ഇൻട്രോ. താങ്ക് യു സോ മച്ച്.
10: ഇത് ഏത് പടത്തിലേന്നറിയാവോ?
9: നമ്മുടെ യോദ്ധ സിനിമയ്ക്കകത്തെ അല്ലേ? ഉണ്ട് നമ്മുടെ, അതെ, നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറ് പറയുന്ന ഒരു ഡയലോഗാണ്, നമ്മുടെ ജഗതി സാറിനോട് പറയുന്ന ഡയലോഗാണ്. തോറ്റു തുന്നം പാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അത് തന്നെ. ഓക്കെ അജയമണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖായിട്ടിരിക്കാണ്. കുറച്ചു ദിവസം ആയല്ലോ സംസാരിച്ചിട്ട്. ആ മണിച്ചേച്ചി എന്ത് പറയുന്നു?
10: ഞാൻ ശ്രീശാന്തിന്റെ അടുത്തും സുൽത്താനെ അടുത്തും ഞാൻ ചോദിച്ചായിരുന്നു. കാരണം വെച്ചാൽ രണ്ട് വേറെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനാമിക തിരക്കി, അനാമിക തിരക്കി. അനാമിക കുട്ടിയെ തിരക്കിന്ന് ഞാൻ അവരടുത്ത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ ചോദിച്ചു.
9: നമ്മുടെ
10: അന്നേരം ഞാൻ അറിഞ്ഞു ആ ചോദിച്ചിട്ടില്ല. ഞാൻ രണ്ടെണ്ണത്തിന്റെ അടുത്തും ചോദിച്ചു. അപ്പൊ അത് വീണ്ടും ഞാൻ അന്വേഷണം ആരംഭിച്ച് ചോദിച്ചൊന്ന് ഒരാൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദിച്ചത് എന്താന്ന് അറിയത്തില്ല.
9: ശ്രീശാന്ത് പറഞ്ഞില്ലായിരുന്നു എന്നോട്, സുൽത്താനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
10: ആ എന്റെ അടുത്ത് പറഞ്ഞു സുൽത്താനെ വൈകിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
9: പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീശാന്ത് ഇൻട്രോയുടെ കാര്യമൊക്കെ എന്നോട് പറഞ്ഞു. എനിക്ക് അജയമണി ചേട്ടൻ ഭയങ്കര വലിയൊരു ഇൻട്രോ ഒക്കെ തന്നു, പതാരത്ത് നിന്ന് വരുന്ന അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ഇൻട്രോ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
10: കരുനാഗപ്പള്ളി പതാര എന്ന സ്ഥലത്ത് വന്ന കള്ളയടവും പൈറ്റി പഠിച്ചു വന്ന.
9: ഓക്കെ, എന്തായാലും എല്ലാവർക്കും വേണം കേട്ടോ ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻട്രോസ്. ഓക്കെ മണി ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ? എനിക്ക് സുഖമായിട്ടിരിക്കാണ് കേട്ടോ. എല്ലാരും സുഖമായിട്ടിരിക്കാണ്, ഒരു കുഴപ്പമില്ല. അനുഷ, അസർ, സുൽത്താന, എല്ലാവരോടും പറഞ്ഞേക്കാ കേട്ടോ. സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. പറഞ്ഞേക്കാം പറഞ്ഞേക്കാം, തീർച്ചയായിട്ടും പറഞ്ഞേക്കാം കേട്ടോ. ഇല്ലില്ല, പറയത്തില്ല. പറയും പറയും, സോറി, പറയും. പറയത്തില്ലല്ലോ, പറയുമെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ അജിമണി ചേട്ടാ, അതെ അതെ, അതെനിക്ക് മനസ്സിലായി. അതെ, സ്നേഹമുള്ളതുകൊണ്ട് അതെനിക്കറിയാലോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ അജിമണി ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
10: നന്ദി ആരെടുത്താ പറയണ്ടെന്ന്?
9: നന്ദി ആരോണ്ട് ചൊല്ലേണ്ടു? ആരോട് ചൊല്ലേണ്ടു?
10: അകത്തിനകത്ത് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു?
9: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
10: എല്ലാവർക്കും വേണ്ടി,
9: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ? ഓക്കെ,
10: അനാമികയ്ക്കും വേണ്ടി.
9: ഓക്കെ, അപ്പൊ എനിക്ക് വേണ്ടിയും സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പാട്ടാണ്.
10: ഓക്കെ
9: ഓക്കെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
10: ഓക്കെ,
9: താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അജയ്മണി ചേട്ടനാണ്. എനിക്ക് വേണ്ടി നല്ല ഇൻട്രോ ഒക്കെ പ്രിപ്പയർ ചെയ്ത് ചേട്ടൻ അസലായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ അജയ്മണി ചേട്ടൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പാട്ട് അഹം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള നന്ദി ആരോട് ചൊല്ലേണ്ടു എന്ന പാട്ടാണ്. രവീന്ദ്രൻ മാസ്റ്ററാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാട്ട് എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് അനാമിക, ഞാൻ ചിന്നു. ഇന്ന് എനിക്ക് സന്തോഷ് സുബ്രഹ്മണ്യം തമിഴ് സിനിമയിലെ അടടാ അടടാ വെച്ച് തരുമോ? ഇത് എഫ് എമ്മിലെ എല്ലാ കൂട്ടുകാർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിന്നു ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചിയെ ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ സന്തോഷ് സുബ്രഹ്മണ്യം എന്ന സിനിമയ്ക്ക് വേണ്ടി ആക്ടർ കൂടിയായിട്ടുള്ള സിദ്ധാർത്ഥ് പാടിയിട്ടുള്ളൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. ദേവിശ്രീ പ്രസാദ് ആണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ എഫ് എമ്മിലെ എല്ലാവർക്കും വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചിന്നു ചേച്ചിക്ക് വേണ്ടിയിട്ടും പിന്നെ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും ഈ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-4-7-9-0-0-0-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0- 4909. അപ്പൊ കേൾക്കാം സന്തോഷ് സുബ്രഹ്മണ്യം എന്ന സിനിമയിലെ നമ്മുടെ സിദ്ധാർത്ഥ് പാടി ഗംഭീരമാക്കിയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവർ നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 33 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0491909090 4 7 4 2 9 1 9 0. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649 0. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, ഞാൻ സ്വാതി. എനിക്ക് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന മൂവിയിലെ വട്ടയില പന്തലിട്ട് എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരാമോ? ഇത് ആശ്രയയിലുള്ള എല്ലാവർക്കും വേണ്ടിയും അതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാതി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സ്വാതി ചോദിച്ചിരിക്കുന്ന പാട്ട് 2002 റിലീസായിട്ടുള്ള യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മയും പി ജയചന്ദ്രനും സർ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. കൈതപ്പുറം സാറാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. ജോൺസൺ മാഷാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമ്മുടെ സ്വാതിക്ക് വേണ്ടിയിട്ടും അതുപോലെ ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ എഫ് എം, ഹായ് അനാമിക, ഞാൻ രമ്യ അനിൽകുമാർ പെരുങ്കുളത്ത് നിന്നും. എനിക്ക് തിളക്കം എന്ന സിനിമയിലെ നീയൊരു പുഴയായി തഴുകുമ്പോൾ എന്ന പാട്ട് വെച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമുക്ക് രമ്യ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് തിളക്കം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ കൈതപ്പുറം സാറ് വരികൾ എഴുതിയിട്ടുള്ള ബി ജയചന്ദ്രൻ സാറ് പാടിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. നമ്മുടെ ദിലീപും കാവ്യ മാധവനും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള സിനിമയിലെ പാട്ട് കൂടിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് നമ്മുടെ രമ്യ ചേച്ചിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം രൂക്ഷമായതോടെ സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് നടപടികൾ പ്രതിപക്ഷം ഉന്നയിക്കുകയായിരുന്നു. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടായിരുന്നു ബഹളം. നടപടികൾ തടസ്സപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവയ്ക്കുന്നതായി സ്പീക്കർ ഓം ബിർള അറിയിച്ചു. സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്തുന്നത് പാർലമെന്ററി പാരമ്പര്യങ്ങൾക്ക് ചേർന്നതല്ലെന്ന് ശ്രീ ബിർള പറഞ്ഞു.
1: सदन में प्रश्नकाल के अंदर सदन को बाधित नहीं करें. प्रश्नकाल महत्वपूर्ण समय होता है. सदस्यों को सवाल उठाते हैं, सरकार की जवाबदेही होती है. आप प्रश्नकाल नहीं चलाना चाहते. सदन की कार्यवाही 8 बजे तक के लिए स्थगित की जाती है.
0: രാവിലെ സമ്മേളനം ആരംഭിച്ചപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ പാരാ അത്ലറ്റ് ദിലീപ് മഹാദുവിനെയും മുഹമ്മദ് ബാസലിനെയും സ്പീക്കർ അഭിനന്ദിച്ചു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭ ഇന്ന് പരിഗണിക്കും. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ് ഉച്ചകഴിഞ്ഞ് ബിൽ സഭയിൽ അവതരിപ്പിക്കും. ബിൽ പരിഗണിക്കാൻ നൽകിയ നോട്ടീസ് അംഗീകരിച്ചതായി രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. പരീക്ഷാ സംവിധാനം സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. ഇതുപ്രകാരം വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും ചേർന്നു ശിക്ഷ ലഭിക്കും. ലഹരിക്കെതിരായ നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ അമേരിക്ക വീണ്ടും വ്യോമാക്രമണം നടത്തി. ജോർദനിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ് വീണ്ടും ആക്രമണങ്ങളുണ്ടായത്. ജോർദാനിലെ US വ്യോമതാവളത്തെയും US സെൻട്രൽ കമാൻഡ് ആസ്ഥാനത്തെയും ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാൻ സൈനിക വിഭാഗം അറിയിച്ചു. അമേരിക്കൻ സേനയ്ക്കെതിരായ ഏതാക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾക്കെതിരെ US സൌദി അറേബ്യയും സംയുക്ത വ്യോമാക്രമണം നടത്തി. സംഘർഷം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കും പരോക്ഷ നയതന്ത്ര ചർച്ചകളും തുടരുന്നതിനിടെയാണ് US ഇറാനും തമ്മിൽ ആക്രമണങ്ങൾ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തെ ആദ്യ ടെലികോം മാനുഫാക്ചറിംഗ് സോൺ മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ സ്ഥാപിക്കും. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ മധ്യപ്രദേശ് സർക്കാരും ടെലികോം വകുപ്പും തമ്മിൽ ഒപ്പുവയ്ക്കുന്നതോടെ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകും. മൊബൈൽ ഫോണുകൾ, ടെലികോം ഉപകരണങ്ങൾ, സെമി കണ്ടക്ടറുകൾ, 5G, 6G സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇവിടെ നിർമ്മിക്കുക. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് 2 ആണ്ട് തികയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് അനുസ്മരണ പരിപാടികൾ നടന്നു. ഇന്ന് രാവിലെ പുത്തുമലയിൽ ദുരന്തത്തിൽ മരിച്ച വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുസ്മരിച്ചുള്ള പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ലഹരിമരുന്ന് കേസിലെ അധ്യാപകരുടെ അറസ്റ്റ് ഗുരുതര സംഭവമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികളെ നേരായ മാർഗത്തിൽ നയിക്കേണ്ടവരാണ് അധ്യാപകർ. വിഷയത്തിൽ പരിശോധന വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അസമിൽ വെള്ളപ്പൊക്ക നാശനഷ്ടം വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച അന്തർ മന്ത്രിതല സംഘത്തിന്റെ സന്ദർശനം പൂർത്തിയായി. വെള്ളപ്പൊക്കം സാരമായി ബാധിച്ച ചൈരൈഡിയോ, ശിവസാഗർ, ജോർഘട്ട്, ഗോലാഘട്ട് ജില്ലകളിലാണ് ആറംഗ സംഘം സന്ദർശനം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെയും മറ്റന്നാളും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ട്. ഞായറാഴ്ച വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ആഗോള പ്രതിസന്ധിക്കിടയിലും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ

0: exports to the US, despite which our exports also grew, both in goods and services.
1: ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്ത്. 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെട്ടതാണ് മെഡൽ നേട്ടം. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. 2 കോമൺവെൽത്ത് ഗെയിംസ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ലോങ് ജമ്പർ എന്ന നേട്ടം മുരളി ശ്രീശങ്കർ സ്വന്തമാക്കി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങിയവർ അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാറ്റ്സ്മാൻ അജിങ്ക്യ രഹാനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. 2023 വെസ്റ്റ്ഇൻഡീസിന് എതിരെയുള്ള ടെസ്റ്റ് ക്രിക്കറ്റായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന അന്താരാഷ്ട്ര മത്സരം. 2018 ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു രഹാനെയുടെ അവസാന ഏകദിന ക്രിക്കറ്റ് മത്സരം. 38-കാരനായ രഹാനെ ഇന്ത്യയ്ക്കായി 85 ടെസ്റ്റുകളിലും 90 ഏകദിനങ്ങളിലും 20 ട്വന്റി മത്സരങ്ങളിലും കളിച്ചിട്ടുണ്ട്. കാനഡയിലെ ഒൻറ്റാറോയിൽ നടക്കുന്ന ലോക ജൂനിയർ സ്ക്വാഷ് ടീം ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 എന്ന സ്കോറിനെ തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ മുന്നേറ്റം. അമേരിക്കയാണ് സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ. ഉത്തരേന്ത്യയിൽ ശ്രാവണമാസത്തിലെ കാൻവർ യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ഗംഗാനദിയിലെ പുണ്യജലം ശേഖരിക്കുന്നതിനായി ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, ഗൌമുഖ്, ഗംഗോത്രി തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് നിരവധി തീർത്ഥാടകരാണ് എത്തുന്നത്. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ തീർത്ഥാടകർക്ക് ആശംസകൾ നേർന്നു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പുരോഗമിക്കുന്നു. ബീഹാറിലെ ബംഗിപ്പൂർ മണ്ഡലം, ഗുജറാത്തിലെ മൻസൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പോളിംഗ് വൈകുന്നേരം 6 മണിവരെ തുടരും. യുക്രൈനെതിരെ വീണ്ടും റഷ്യൻ വ്യോമാക്രമണം. തലസ്ഥാനമായ കീവ് അടക്കമുള്ള പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ കീവ് മേയർ ആവശ്യപ്പെട്ടു. സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിയെ 2022 കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് അമേരിക്കൻ കോടതിയുടെ കണ്ടെത്തൽ. അന്താരാഷ്ട്ര ഭീകരവാദത്തിൽ ഏർപ്പെട്ടു എന്നതടക്കം പ്രതിയായ ഹാദി മദാറിനെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും കോടതി ശരിവച്ചു. 28-കാരനായ പ്രതി നിലവിൽ 25 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. നീറ്റ് വിഷയത്തെച്ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിലെ ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു.
2: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഏറ്റവും ഇഷ്ടത്തോടുകൂടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് എങ്ങനെയാണ്. ഹായ് ആശ്രയ എഫ് എം, ഞാൻ പനവേലി കണ്ണങ്കോട് നിന്നും രാജി. എനിക്കിന്ന് ജയചന്ദ്രൻ സാറിന്റെ ഒരു പാട്ട് വെച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ്.

രാജചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും രാജചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജയചന്ദ്രൻ സാർ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ട് തന്നെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, ഞാൻ ഗ്രേസി. എനിക്ക് എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ എന്ന് പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഗ്രേസി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചിയെ ചോദിച്ചിരിക്കുന്ന പാട്ട് അമ്പിളി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ സൂരജ് സന്തോഷും മധുവന്തി നാരായണനും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു വിജയ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. നമ്മുടെ ഗ്രേസി ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്കേടെ കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.
5: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
6: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
7: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
8: Yasit Kaffi.
9: Ivide ishtam pole vaattu.
10: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
11: ഹലോ
10: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ്? ഓക്കെ, ഗീത ചേച്ചി ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
11: അല്ല മോളെ, നേരത്തെ വിളിച്ചിട്ടുണ്ട്.
10: വിളിക്കാറുണ്ട്.
11: ഇതിന് മുമ്പ് എനിക്ക് പാട്ട് തന്നെ ഏലിക്കുട്ടി എന്ന് പറയുന്ന ഒരു മോള്.
10: ഓക്കെ, ഏലിക്കുട്ടിയായിരുന്നു പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ?
11: പിന്നെ ശ്രീശാന്ത്, പിന്നെ മറ്റേ കൊച്ചു സുൽത്താന.
10: ഓക്കെ, ആ അപ്പൊ എല്ലാരും പാട്ട് വെച്ച് തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ലാന്നാണ് തോന്നുന്നത്. അനുഷയാണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
11: വീട്ടിൽ മോളെ ഇപ്പൊ ഉണ്ടെന്ന് പറയാനും ഞാനും മരുമോളേ ഉള്ളൂ.
10: ഓക്കെ,
11: മോയ് മിലിട്ടറി വർക്ക് ചെയ്യുന്നു.
10: ഓക്കെ, അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കാണ്.
11: ഒരു മോളെ ഉള്ളൂ, മോള് കോട്ടയം ഭരണങ്ങാനത്ത്.
10: ഓക്കെ,
11: ഡിഗ്രി പഠിക്കുന്നു.
10: ഡിഗ്രി പഠിക്കാണ്.
11: 4 വർഷത്തെ ഡിഗ്രി.
10: ഓക്കെ,
11: ഒരു മോളെ ഉള്ളൂ.
10: ഒരു മോളെ ഉള്ളൂ.
11: പിന്നെ എനിക്കൊരു മോളുണ്ട്, മോളെ അങ്ങ് അയച്ചെടുത്ത വാളകത്താണ്.
10: വാളകത്താണ്? ഓക്കെ. ചേച്ചി എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫ് ആണോ?
11: മരുമോളോ?
10: അല്ല, ഗീത ചേച്ചി. ചേച്ചി
11: ഞാനോ? ഞാനാണ് മോളെ. ഞാൻ ഇപ്പൊ 2 മക്കളും കുഞ്ഞുമക്കളും അല്ലായി. ഞാൻ ഇങ്ങനെ.
10: ഓക്കെ, എല്ലാരും നോക്കിയിരിക്കാണ്, കുഞ്ഞുമക്കളെയൊക്കെ നോക്കി അല്ലേ? ഫുഡൊക്കെ കഴിച്ചോ?
11: ഈ ചേട്ടൻ മരിച്ചിട്ടും 10-20 വർഷമായി അന്നേരം. പിന്നെ
10: ഓക്കെ, അങ്ങനെ സമാധാനായിട്ട് പോവാണ്. ഫുഡൊക്കെ കഴിച്ചോ?
11: കഴിച്ചില്ല മോളെ.
10: എല്ലാം റെഡി ആക്കി സെറ്റ് ആക്കി വെച്ചിരിക്കാണ്. ഇനി കഴിച്ചോ മതി അല്ലേ? ജോലിയൊന്നും ഇല്ല. ഓക്കെ, പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാണ്. ഓക്കെ, അപ്പൊ പാട്ടൊക്കെ കേട്ടെങ്കി ഇരുന്നോട്ടോ. ഓക്കെ, നെയ്ത് പാട്ടൊക്കെ കേൾക്കണ്ടേ?
11: ഞാൻ പറഞ്ഞതാ അന്നേരം. ആരാ പറവി ഗംഗാ പ്രവാഹമെന്ന് ഞാൻ പറഞ്ഞു.
10: ആ, പുറകെ നസറാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഗംഗാ പ്രവാഹം എന്ന പാട്ടല്ലേ? ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഗീത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് സർഗം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള ഗംഗാ പ്രവാഹമേ എന്ന മനോഹരമായിട്ടുള്ള പാട്ടാണ്. യൂസഫ് അലി കേശരിയുടെ വരികൾക്ക് ബോംബെ രവി സംഗീതം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ ഗീത ചേച്ചിക്ക് വേണ്ടിയിട്ടും കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിന് വേണ്ടിയിട്ടും പിന്നെ ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും കാസറ്റ് കഫേയിലൂടെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹലോ ഓസ്ട്രിയ എഫ് എം, ഞാൻ ശ്രീകുട്ടൻ കൊട്ടാരക്കര. എനിക്ക് സി ഐ ഡി മൂസ എന്ന സിനിമയിലെ ചിലമ്പുലിക്കാറ്റ് എന്ന പാട്ട് കാസറ്റ് കഫേയിലൂടെ വെച്ചു തരാമോ? ഞാൻ ജോലി ചെയ്യുന്ന വിഘ്നേശ്വര മോട്ടേഴ്സിലെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീകുട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശ്രീകുട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ സി ഐ ഡി മൂസ എന്ന സിനിമയ്ക്ക് വേണ്ടി ഉദിത് നാരായണനും സുജാത മോഹനും ചേർന്നു പാടിയ ഒരു അട്ടിപൊളി തകർപ്പൻ സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ ശ്രീകുട്ടന് വേണ്ടിയിട്ടും ശ്രീകുട്ടൻ വർക്ക് ചെയ്യുന്ന വിഘ്നേശ്വര മോട്ടേഴ്സിലെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ ഒരു തകർപ്പൻ പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474219090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം സി ഐ ഡി മൂസ എന്ന സിനിമയിലെ സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ജീവിതം എന്ന ഈ വലിയ യാത്രയിൽ ചിലർ അങ്ങനെയാണ്, മഴയത്ത് ഒരു കുടക്കീഴിൽ ചേർന്ന് നടക്കുന്ന പോലെ നമ്മളെ ചേർത്ത് പിടിക്കും. ഒന്നും പറയാതെ തന്നെ നമ്മുടെ സങ്കടങ്ങൾ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കും. എത്ര ദൂരത്താണെങ്കിലും, എത്ര നാളുകൾക്ക് ശേഷം സംസാരിച്ചാലും, ഇന്നലെ നിർത്തിയെടുത്ത് നിന്ന് വീണ്ടും തുടങ്ങാൻ കഴിയുന്ന ആ ഒരൊറ്റ ബന്ധമേ ഉള്ളൂ. അതാണ് സൗഹൃദം. ഇന്ന് ജൂലൈ 30, ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 34 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
5: ഹലോ
4: ഹലോ
5: ഹലോ കൊട്ടാരക്കര പ്രസാദ്.
4: പ്രസാദ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
5: സുഖമായിട്ടിരിക്കുകയാണ്.
4: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
5: വീട്ടിൽ ഭാര്യയും മക്കളും എല്ലാം ഉണ്ട്.
4: ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലേ. ഫുഡൊക്കെ കഴിച്ചോ?
5: ഫുഡ് കഴിച്ചിട്ട് ഇരുന്നപ്പോ
4: വിളിക്കാന്ന് വിചാരിച്ചു അല്ലേ. എന്തായിരുന്നു ഇന്ന് സ്പെഷ്യൽ ആയിട്ട് കഴിക്കാനുണ്ടായിരുന്നത്?
5: സാധ്യത
4: ഉണ്ടായിരുന്നുള്ളു അല്ലേ. ഓക്കെ, അപ്പൊ ചേട്ടാ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
5: എനിക്ക് വിഷ്ണു ലോകത്തിലെ മിണ്ടാത്ത കളിപ്പെണ്ണ എന്നുള്ളത്.
4: ഓക്കെ, രണ്ടുപേരും പാടുന്നോ? പാടിയാ ശരിയാവത്തില്ല. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണല്ലേ.
5: പാട്ട് കേൾക്കും.
4: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
5: ശ്രീശാന്തിനോട്
4: പ്രത്യേകം പറഞ്ഞേക്കാട്ടോ. അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് പ്രസാദ് ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് വിഷ്ണു ലോകം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ MG ശ്രീകുമാർ പാടി ഗംഭീരമാക്കിയിട്ടുള്ള പാട്ടാണ്. നമ്മുടെ കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്റർ സംഗീതം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, എന്റെ പേര് മഞ്ജു, സ്ഥലം കോട്ടവട്ടം. എനിക്ക് ഒരു വടക്കൻ വീരഗാഥയിലെ ചന്ദനലേപ സുഗന്ധം എന്ന പാട്ട് വെച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മഞ്ജു ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മഞ്ജു ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ ഒരു എവർഗ്രീൻ പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള പാട്ടാണ്. കെ ജയകുമാറിന്റെ വരികൾക്ക് ബോംബെ രവി സംഗീതം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. മഞ്ജു ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇഷ്ടത്തോടുകൂടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-4742-919-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല, ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
3: പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

യെസ്, അങ്ങനെ സാഹസം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ 2 മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള സമയമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ വടകര ക്രാഷ് മുക്കിലെ സൂപ്പർ ഹീറോ ആയ കുട്ടപ്പേട്ടിന് വേണ്ടിയാണ് മിന്നൽ മുരളിയിലെ ഒരു സോങ് വെച്ചു തരാമോ. നാടിന്റെ എന്ത് ആവശ്യത്തിനും ഓടിയെത്തുന്ന നമ്മുടെ കുട്ടപ്പേട്ടൻ നാടിന്റെ തന്നെ ഒരു അഭിമാനമാണ്. കുട്ടപ്പേട്ടൻ ക്രാഷ് മുക്ക് ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള മെസ്സേജ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വടകരയിലുള്ള വടകര ക്രാഷ് മുക്കിലെ സൂപ്പർ ഹീറോ ആയിട്ടുള്ള നമ്മുടെ കുട്ടപ്പേട്ടന്, രോമാഞ്ച കഞ്ചുകമായ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ നമ്മുടെ കുട്ടപ്പേട്ടന് വേണ്ടിയിട്ട് എന്തായാലും മിന്നൽ മുരളിയിലെ തീ മിന്നൽ തിളങ്ങി എന്ന സൂപ്പർ ഡ്യൂപ്പർ പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, നമസ്കാരം ആശ്രയ, ഞാൻ ഷമി, വിഷ്ണു, നെല്ലിക്കുന്നം, എനിക്കൊരു പാട്ട് വെച്ചു തരണേ. ഇഞ്ചി ഇടുപ്പഴക എന്ന ഗാനം എന്റെ വിഷ്ണു ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷമി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ കമൽഹാസൻ സാറും രേവതിയും അഭിനയിച്ചിട്ടുള്ള തേവർ മകൻ എന്ന സിനിമയിലെ ഒരു അടിപൊളി പാട്ടാണ്. നമ്മുടെ ജാനകി അമ്മയും കമൽഹാസനും മിൻമിനിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ് ഈ ഒരു പാട്ട്. നമ്മുടെ ഷമി ചേച്ചിയുടെ റൊമാൻറ്റിക് ഹീറോ ആയിട്ടുള്ള വിഷ്ണു ചേട്ടന് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഈ 2 പാട്ടുകളോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനിയും നല്ല നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ഓൺ ദ വേ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഔട്ട്.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ജീവിതം എന്ന ഈ വലിയ യാത്രയിൽ ചിലർ അങ്ങനെയാണ്, മഴയത്ത് ഒരു കുടക്കീഴിൽ ചേർന്ന് നടക്കുന്ന പോലെ നമ്മളെ ചേർത്ത് പിടിക്കും. ഒന്നും പറയാതെ തന്നെ നമ്മുടെ സങ്കടങ്ങൾ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കും. എത്ര ദൂരത്താണെങ്കിലും എത്ര നാളുകൾക്ക് ശേഷം സംസാരിച്ചാലും ഇന്നലെ നിർത്തിയെടുത്ത് നിന്ന് വീണ്ടും തുടങ്ങാൻ കഴിയുന്ന ആ ഒരു ഒറ്റ ബന്ധമേ ഉള്ളൂ, അതാണ് സൗഹൃദം. ഇന്ന് ജൂലൈ 30 ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഈസ് 2 ഓ ക്ലോക്ക്.

യെസ്, ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഒരു വികാരമാണല്ലേ. ഫിഷ് ഇല്ലാത്ത ഒരു ഊണിനെ പറ്റി നമ്മളിൽ പലർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. കറി ആയാലും ഫ്രൈ ആയാലും മീൻ നമ്മുടെ പാത്രത്തിലുണ്ടെങ്കിൽ ഒരു സമാധാനമാണല്ലേ. സോ ഇന്നത്തെ ലൗഡ് സ്പീക്കറിന്റെ എപ്പിസോഡ് ദ ഫിഷ് പ്രേമികളായ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഫിഷ് വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന 8 വെറൈറ്റി വിഭവങ്ങളുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിഷ് പ്രേമികൾക്കായുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്ന് ലൗഡ് സ്പീക്കറിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ ഈ ഫിഷ് വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന വിഭവങ്ങൾ, അതായത് ഫിഷ് നിർവാണ, ഫിഷ് പുട്ട്, ചില്ലി ഫിഷ്, ഫിഷ് ഫിംഗേഴ്സ്, ഫിഷ് ടിക്ക, ഫിഷ് കബാബ് ആൻഡ് ഫൈനലി ഗ്രിൽഡ് ഫിഷ് വിത്ത് ലെമൺ ബട്ടർ സോസ് തുടങ്ങിയ 8 ഡിഫറെന്റ് ഡിഷുകളെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ബട്ട് ബിഫോർ ദാറ്റ് ഒരു അടിപൊളി പാട്ട് കേട്ട് വന്നാലോ. സോ പാട്ട് പോകുന്നുണ്ട്.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 nadinoppum nadarkoppum appo meen vechi adayid fish vechi thayarakkan sadikkuna korchu adhigam dishukalumayittanu njan indu loudspeaker il vandirikkunnu adil njan aadyam thana parayan povunnathu ippo nammude keralathile food bloggers nidayilum restaurant galokke ethum trending aayittu odikondirikkunna super hit dishine pettiyanu അതാണ് ഫിഷ് നിർവാണ. ഈ പേര് കേൾക്കുമ്പോ തന്നെ ഒരു പ്രത്യേക ഫീൽ ആണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സാധാ മീൻ കറിയോ മീൻ വറുത്തതോ അല്ലാട്ടോ, ഇത് രണ്ടിന്റെയും കൂടെ ഒരു കിടിലൻ കോമ്പിനേഷൻ ആണ്. അപ്പോ എന്താണ് ഫിഷ് നിർവാണ എന്നും അതെങ്ങനെ നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നും പറഞ്ഞുതരാം. ഫിഷ് നിർവാണ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് നല്ല ഒന്നാം തരം മീനാണ്. നെയ്മീൻ, ആവൂലി അല്ലെങ്കിൽ കരിമീനാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. ആദ്യം മീൻ നല്ല വട്ടത്തിൽ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ ചെറിയൊരു പുളിക്ക് വേണ്ടി കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ച് മീനിൽ പുരട്ടി വെക്കുക. ഒരു 15 മിനിറ്റ് ആ മസാല മീനിൽ പിടിക്കാൻ അനുവദിക്കുക കേട്ടോ. ഇനി പാന് അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് മുരിഞ്ഞു പോകാതെ ഒരു 3/4 വേവ് ആകുമ്പോൾ തന്നെ മീൻ എടുത്തു മാറ്റണം. കാരണം മീനിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് നിർവാണയിൽ കിട്ടണം കേട്ടോ. ഇനിയാണ് നമ്മുടെ നിർവാണ മാജിക് തുടങ്ങുന്നത്. ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് ഒരു വാഴയിലയാണ്. ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലൊരു വാഴയില വെച്ച് കൊടുക്കുക. വാഴയില ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ദെൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, വട്ടത്തിലരഞ്ഞ പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ വാഴയിൽ കിടന്ന വെളിച്ചെണ്ണയും ഈ മസാലയും ചൂടാകുമ്പോൾ തന്നെ ഒരു മണം ഉണ്ട് കേട്ടോ. ആൻഡ് അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ പതുക്കെ എടുത്ത് വെച്ചു കൊടുക്കുക. ഇനി വരുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവയാണ്, നല്ല കട്ടി തേങ്ങാപ്പാല്, അതായത് ഒന്നാം പാല്. ഈ മീനിന് മുകളിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. മീനിന്റെ പകുതിയോളം തേങ്ങാപ്പാൽ നിൽക്കണം കേട്ടോ. അതിന് മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഗാർണിഷ് ചെയ്യാൻ കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ ആ തേങ്ങാപ്പാൽ ഒന്ന് തിളച്ച് വറ്റാൻ അനുവദിക്കുക. വാഴയിലുടെയും വെളിച്ചെണ്ണയുടെയും ഫ്ലേവർ തേങ്ങാപ്പാലിലേക്കും മീനിലെ മസാല തേങ്ങാപ്പാലിലേക്കും തിരിച്ച് തേങ്ങാപ്പാലിന്റെ ആ ഒരു ക്രീമി ഫീൽ മീനിലേക്ക് ഇറങ്ങി പിടിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഫിഷ് നിർവാണയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. തേങ്ങാപ്പാല് തിളച്ച് കുറുകി മീനിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് കഴിയുമ്പോൾ തീ നമുക്ക് ഓഫ് ചെയ്യാം. വാഴയിലോട് കൂടി തന്നെ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി നല്ല അപ്പത്തിന്റെ കൂടെയോ ഇടിയപ്പത്തിന്റെ കൂടെയോ അതല്ലെങ്കിൽ നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഡിഷാണ് ഫിഷ് നിർവാണ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഇത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ അപ്പൊ എന്നാലും ഇതുപോലെ ഒരുപാട് ഡിഷുകളെ പറ്റി എനിക്ക് പറയാനുണ്ട്. അപ്പൊ ആരും എങ്ങ് പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഒപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതം എന്ന ഈ വലിയ യാത്രയിൽ ചിലർ അങ്ങനെയാണ്, മഴയത്ത് ഒരു കുടക്കീഴിൽ ചേർന്ന് നടക്കുന്ന പോലെ നമ്മളെ ചേർത്ത് പിടിക്കും. ഒന്നും പറയാതെ തന്നെ നമ്മുടെ സങ്കടങ്ങൾ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കും. എത്ര ദൂരത്താണെങ്കിലും എത്ര നാളുകൾക്ക് ശേഷം സംസാരിച്ചാലും ഇന്നലെ നിർത്തിയെടുത്ത് നിന്ന് വീണ്ടും തുടങ്ങാൻ കഴിയുന്ന ആ ഒരൊറ്റ ബന്ധമേ ഉള്ളൂ. അതാണ് സൗഹൃദം. ഇന്ന് ജൂലൈ 30 ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on Loudspeaker with me, RJ Srishant, on Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിഷ് വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന നിരവധി ഡിഷുകളെ പറ്റിയാണ്. അപ്പോഴേ ഈ ഫിഷ് നിർവാണയുടെ ആ ഒരു ഹാങ് ഓവറിൽ നിന്ന് നമുക്ക് പതുക്കെ ഒരു സ്പെഷ്യൽ ഡിഷിലേക്ക് കടക്കാം. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രഭാതഭക്ഷണം ഏതെന്ന് ചോദിച്ചാൽ അതിൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ സ്വന്തം പുട്ടാണ്. പുട്ടും കടലയും പുട്ടും പപ്പടവും പുട്ടും പഴവും ഒക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. എന്നാൽ പുട്ടും മീൻകറിയും കഴിച്ചിട്ടുണ്ടോ? അതും ഒരു സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മീൻകറി കൂട്ടി കഴിക്കുന്ന പുട്ടല്ല, മറിച്ച് മീൻ വെച്ചൊരു പുട്ടാണ്. അതാണ് ഫിഷ് പുട്ട്. കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നുണ്ടല്ലേ. അതെ, പുട്ടിന്റെ ഉള്ളിൽ വെറും തേങ്ങയ്ക്ക് പകരം സ്പൈസിയായ മീൻ മസാല വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു ഗംഭീര ഐറ്റമാണിത്. ഒരു തവണ കഴിച്ചാൽ പിന്നെ എപ്പോ പുട്ടുണ്ടാക്കിയാലും നിങ്ങൾ ഇതേ അന്വേഷിക്കുക കേട്ടോ. അതിന്റെ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനായിട്ട് നമുക്ക് അധികം മുള്ളില്ലാത്ത കുറച്ച് ഫ്രഷ് കൂടുതലുള്ള മീനാണ് വേണ്ടത്. ചൂര, നെയ്മീനൊക്കെ ഇതിന് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പം ആദ്യം മീൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വേണമെങ്കിൽ ഇത്തിരി കുരുമുളകും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. വെന്തമീൻ ചൂടാറുമ്പോൾ അതിലെ മുള്ളൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് പിച്ച് ചീന്തിയെടുക്കുക. ഇനി നമുക്ക് പുട്ടിന്റെ ഉള്ളിൽ വെക്കാനുള്ള മീൻ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാളയോ അല്ലെങ്കിൽ ഒരു പിടി ചെറിയ ഉള്ളിയോ ഇട്ട് നന്നായിട്ട് വഴറ്റുക. കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വട്ടത്തിൽ അരിഞ്ഞ പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ കൂടി ചേർക്കാം. ഉള്ളി നന്നായിട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലയോ പെരിഞ്ചീരക പൊടിയോ ചേർത്ത് ആ പച്ചമുളക് മാറുന്നതുവരെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ പിച്ച് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആൻഡ് മസാല മീനിൽ പിടിച്ചു കഴിയുമ്പോൾ ഈ കൂട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. വെള്ളം ഒട്ടും പാടില്ല കേട്ടോ. ആൻഡ് ഒടുവിൽ കുറച്ച് മല്ലിയില കൂടി വിതറി ആ തീ ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ മീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ അരിപ്പൊടി പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നനച്ചു വെക്കുക. ഇനി പുട്ടുകുറ്റി എടുക്കാം. സാധാരണ നമ്മൾ ആദ്യം തേങ്ങയിൽ ഇടുക. ഇവിടെ കുറച്ച് തേങ്ങ ഇടാം, പക്ഷെ അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ മസാല ഒരു ചെറിയ ലെയറായി വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ കുറച്ച് പുട്ടുപൊടി ഇടുക, വീണ്ടും മീൻ മസാല വെക്കുക, വീണ്ടും പുട്ടുപൊടി. അങ്ങനെ പുട്ടുകുറ്റി നിറയുന്നതുവരെ ലെയറായിട്ട് വെക്കുക. ഏറ്റവും മുകളിൽ കുറച്ച് തേങ്ങ ഇട്ട് പുട്ടുകുറ്റി അടച്ച് ആവിയിൽ വേവിക്കാൻ വെക്കാം. ആവി വന്നു തുടങ്ങുമ്പോൾ മീൻ മസാലയുടെയും പുട്ടിന്റെയും കൂടി ആ ഒരു കിടില് മണം വരാൻ തുടങ്ങട്ടോ. അപ്പൊ അറിയാം നമ്മുടെ ഫിഷ് പുട്ട് റെഡിയായെന്ന്. നല്ല ചൂടോടെ ഈ പുട്ടുകുറ്റിയിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് പുട്ട് സെർവ് ചെയ്യുമ്പോഴേ കാണാൻ തന്നെ അടിപൊളി ഭംഗിയായിരിക്കും കേട്ടോ. ആൻഡ് ഈ പുട്ടിന്റെ കൂടെ ഒരു പപ്പടവും നല്ലൊരു സ്ട്രോങ് കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതല്ലെങ്കിൽ രാത്രിയിലെ ഡിന്നർ ഗംഭീരമാവും കേട്ടോ. സോ അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് ഫിഷ് വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം ഡിഷുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഒരുപാട് ഡിഷ് എന്റെ കയ്യിലുണ്ട്, അതിനെ പറ്റിയൊക്കെ പറയണം. ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ലൗഡ് സ്പീക്കർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ ഫിഷ് വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന കുറച്ചധികം ഡിഷുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴേ നല്ല നാടൻ മീൻ വിഭവങ്ങളൊക്കെ നമ്മൾ കേട്ടുമല്ലേ. ഇനി നമുക്ക് ടേസ്റ്റ് ഒന്ന് മാറ്റിയാലോ. നമ്മൾ കുടുംബമായിട്ടോ കൂട്ടുകാരുടെ കൂടെയോ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടർ ഐറ്റം ഉണ്ട്, പ്രത്യേകിച്ച് ഫ്രൈഡ് റൈസിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ. അതെ, നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ ഡിഷ് ചില്ലി ഫിഷ് ആണ്. ആക്ച്വലി ഇത് ഒരു ഇൻഡോ ചൈനീസ് വിഭവമാണ്. പുറമെ നല്ല ക്രിസ്പിയും എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റും ജ്യൂസിയുമായ ആ മീൻ കഷ്ണങ്ങള് സ്പൈസിയും ടാങ്കിയുമായ ആ ഒരു കിടലൻ സോസിൽ കോട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ടേസ്റ്റ്, അത് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും അല്ലേ. എരിവും ചെറിയൊരു മധുരവും ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് മുള്ളില്ലാത്ത മീനാണ് ഏറ്റവും നല്ലത്. ബസാ ഫിഷ്, തിലാപ്പിയ അല്ലെങ്കിൽ നെയ്മീനൊക്കെ ഇതിനോട് എടുക്കാം കേട്ടോ. മീൻ ചെറിയ ക്യൂബുകളായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, അല്പം സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർക്കാം. ഇനി ഇതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് കോൺഫ്ലോറും മൈദയും കൂടെ ഒരു മുട്ടയുടെ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ടയുടെ വെള്ളം ചേർക്കുന്നത് മീൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ സഹായിക്കും കേട്ടോ. ഈ മിക്സ് ചെയ്ത മീൻ കഷ്ണങ്ങള് ചൂടായ എണ്ണയിലിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നതുവരെ ഡീപ് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കുക. ഈ വറുത്ത മീൻ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇനിയാണ് ഇതിന്റെ മെയിൻ പരിപാടി, അതായത് ആ സ്പെഷ്യൽ ചൈനീസ് സോസ് റെഡിയാക്കുന്നത്. ഒരു പാൻ അല്ലെങ്കിൽ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ഇട്ട് നന്നായിട്ട് വഴറ്റുക. ചൈനീസ് ഡിഷുകളിൽ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇടുന്നത് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാളയും ഒരു കാപ്സിക്കവും ചതുരത്തിൽ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് വെന്ത് കൊഴിഞ്ഞു പോകരുത് കേട്ടോ, ആ പച്ചക്കറികളുടെ ക്രഞ്ചിനെസ് നിലനിൽക്കണം. ഇനി സോസുകൾ ചേർക്കാം. ഒരു സ്പൂൺ ഡാർക്ക് സോയാ സോസ്, എരിവിനാവശ്യമുള്ള ഗ്രീൻ ചില്ലി അല്ലെങ്കിൽ റെഡ് ചില്ലി സോസ്, പിന്നെ ചെറിയ മധുരത്തിന് വേണ്ടി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. കുറച്ച് വിനീഗറും പുളിക്ക് വേണ്ടി ചേർക്കാവുന്നതാണ്. ഈ സോസുകളൊക്കെ ഒന്ന് മിക്സ്ഡ് ആയി വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ക്രിസ്പിയായ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ സോസ് മീനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതൊരു നല്ല തിക്ക് ആൻഡ് ഗ്ലോസി ഗ്രേവി ആയിട്ട് മാറും. ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതെല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാൻ കേട്ടോ. സോസും മീനും എല്ലാം കൂടി ഒന്ന് സെറ്റായി വരുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഒഞ്ഞയും കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഫ്രൈഡ് റൈസിന്റെ കൂടെയോ നൂഡിൽസിന്റെ കൂടെ കഴിക്കാൻ ഇതിലും മികച്ച ഒരു കോമ്പിനേഷൻ വേറെ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് വെറുതെ ഒരു സ്റ്റാർട്ടറായിട്ടും കഴിക്കാനും സൂപ്പറാണ്. അപ്പോൾ എന്തായാലും ഫിഷ് വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന നിരവധി ഡിഷുകളെ പറ്റിയാണ് ഞാൻ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരുപാട് ഒരുപാട് ഡിഷുകളെ പറ്റി ഇനിയും പറയാനുണ്ട്. സോ ആരും എങ്ങും പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on Loudspeaker with me, RJ Srishant, Onastraya FM 19, Nadinoppum, Nattarkoppum. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിഷ് വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന നിരവധി ഡിഷുകളെ പറ്റിയാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ കഫേകളിലും റെസ്റ്റോറൻസിലൊക്കെ പോകുമ്പോൾ ഒരു സ്നാക്കായിട്ട് ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്ന ഒരു കിഡിലൻ ഐറ്റത്തെ പറ്റിയാണ്. അതെ, നമ്മുടെ സ്വന്തം ഫിഷ് ഫിംഗേഴ്സ്. പേര് പോലെ തന്നെ നമ്മുടെ വിരലുകളുടെ ആകൃതിയിൽ നീളത്തിൽ മുറിച്ചെടുത്ത മീൻ കഷ്ണങ്ങൾ ക്രിസ്പിയായിട്ട് വറുത്തെടുക്കുന്ന ഒരു അടിപൊളി സ്നാക്കാണിത്. പുറമേ കടിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചും എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റും ജ്യൂസിയുമായ മീനായിരിക്കും ഇത്. ഇനി മീൻ കഴിക്കാൻ മടിയുള്ള, പ്രത്യേകിച്ച് മീനിന്റെ മുള്ള പേടിയുള്ള കുട്ടികൾക്ക് ഏറ്റവും ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ചായയുടെ കൂടെ കൊടുക്കാനോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പാർട്ടിയോ ഗെറ്റ് ടുഗതറോ ഒക്കെ നടക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ടറായിട്ടോ ഇത് വിളമ്പാവുന്നതാണ്. ഇതുണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളാണ്. ഇതിനായിട്ട് നമുക്ക് തീരെ മുള്ളില്ലാത്ത മീനാണ് വേണ്ടത്. ബസ ഫിഷ് ആണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. അതല്ലെങ്കിൽ നെയ്മീനോ മോതയോ ഒക്കെ എടുക്കാവുന്നതാണ്. ആദ്യം മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മുടെ വിരലുകളുടെ വലിപ്പത്തിൽ, നീളത്തിൽ, ചെറിയ കനത്തിൽ സ്ട്രിപ്സ് ആയിട്ട് മുറിച്ചെടുക്കുക. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം കേട്ടോ. അതിനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, നല്ല എരിവുള്ള കുരുമുളക് പൊടി, പിന്നെ ചെറിയൊരു പുളിപ്പിന് വേണ്ടി കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മീനിൽ പുരട്ടി വെക്കുക. ഒരു 15-20 മിനിറ്റ് ആ മസാല മീനിൽ പിടിക്കാൻ വെക്കണം. ഇനിയാണ് ഫിഷ് ഫിംഗേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ്, അതായത് ഇതിന്റെ കോട്ടിംഗ്. ഇതിന്റെ ആ ഒരു ക്രിസ്പിനെസ് വരുന്നത് ഈ കോട്ടിംഗിൽ നിന്നാണ്. ഇതിനായിട്ട് നമ്മൾ 3 പാത്രങ്ങൾ എടുത്തു വെക്കണം. ഒന്നാമത്തെ പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി, രണ്ടാമത്തെ പാത്രത്തിൽ ഒരു മുട്ട നന്നായിട്ട് അടിച്ചെടുത്തത്, മൂന്നാമത്തെ പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ്, അതായത് റൊട്ടി പൊടിച്ചത്. ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഓരോ മീൻ കഷ്ണങ്ങളും എടുത്ത് ആദ്യം മൈദപ്പൊടിയിൽ ഒന്ന് റോൾ ചെയ്യുക, അതിനുശേഷം മുട്ടയിൽ മുക്കുക, അവസാനം ബ്രെഡ് ക്രംസിൽ ഇട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. കുറച്ചുകൂടി ക്രിസ്പിനെസ് വേണമെന്നുള്ളവർക്ക് ഒന്നുകൂടി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് ഡബിൾ കോട്ടിംഗ് കൊടുക്കുക. ഈ കോട്ടിംഗ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നത് ആ കോട്ടിംഗ് നന്നായിട്ട് സെറ്റ് ആവാൻ സഹായിക്കും കേട്ടോ. ഇനി ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ചൂടാക്കി മീഡിയം ഫ്ലെയിമിലിട്ട് ഈ മീൻ കഷ്ണങ്ങൾ വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ തിരിച്ചു മറിച്ചുവിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ശേഷം വറുത്തുകോരിയ ചൂട് ഫിഷ് ഫിംഗേഴ്സിന്റെ കൂടെ കുറച്ച് മയണൈസോ ചാർട്ട്

സോസു, അതല്ലെങ്കിൽ സാധാരണ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒന്ന് കഴിച്ചു തുടങ്ങണം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് കേട്ടോ. പുറത്തെ ആ ക്രിസ്പി കോട്ടിങ്ങും ഉള്ളിലെ സോഫ്റ്റ് മീനും കൂടി ആകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പ്ലേറ്റ് കാലിയാവും. അപ്പൊ തീർച്ചയായും എല്ലാവരും ഈ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഫിഷ് ഫിംഗേഴ്സ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് ഫിഷ് വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന ഡിഷുകളെ പറ്റി എനിക്ക് ഇനിയും പറയാനുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതം എന്ന ഈ വലിയ യാത്രയിൽ ചിലർ അങ്ങനെയാണ്, മഴയത്ത് ഒരു കുടക്കീഴിൽ ചേർന്ന് നടക്കുന്ന പോലെ നമ്മളെ ചേർത്ത് പിടിക്കും. ഒന്നും പറയാതെ തന്നെ നമ്മുടെ സങ്കടങ്ങൾ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കും. എത്ര ദൂരത്താണെങ്കിലും എത്ര നാളുകൾക്ക് ശേഷം സംസാരിച്ചാലും ഇന്നലെ നിർത്തിയെടുത്ത് നിന്ന് വീണ്ടും തുടങ്ങാൻ കഴിയുന്ന ആ ഒരൊറ്റ ബന്ധമേ ഉള്ളൂ. അതാണ് സൗഹൃദം. ഇന്ന് ജൂലൈ 30 ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിഷ് വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന നിരവധി ഡിഷുകളെ പറ്റിയാണ്. നമ്മളെ റെസ്റ്റോറൻസിൽ പോകുമ്പോഴേ ചിക്കൻ ടിക്കയും പനീർ ടിക്കയും ഒക്കെ ഒരുപാട് ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട്. എന്നാൽ മീൻ വെച്ചൊരു കിടിലൻ ടിക്ക ഉണ്ടാക്കിയാലോ? അതെ, നമ്മുടെ ഇന്നത്തെ താരം ഫിഷ് ടിക്കയാണ്. തന്തൂരി അടുപ്പിൽ ചുട്ടെടുക്കുന്ന ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫിഷ് ടിക്കയുടെ മണം വന്നാലേ നമ്മുടെ വായിൽ വെള്ളം ഊറുമല്ലേ. ആക്ച്വലി എന്താണ് ഈ ഫിഷ് ടിക്ക എന്ന് ചോദിച്ചാല് കാര്യം വളരെ സിമ്പിൾ ആണ്. നല്ല മുള്ളില്ലാത്ത മീൻ കഷ്ണങ്ങൾ, അതായത് നെയ്മീനോ അല്ലെങ്കിൽ ആവോലിയോ ഒക്കെ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് നല്ല എരിവും പുളിയും ഒക്കെയുള്ള ഒരു സ്പെഷ്യൽ മസാലയിൽ പൊതിഞ്ഞ് ഗ്രില്ല് ചെയ്തോ അല്ലെങ്കിൽ തന്തൂരിൽ ചുട്ടെടുക്കുന്നതായ ഒരു ഉഗ്രൻ നോർത്ത് ഇന്ത്യൻ വിഭവമാണിത്. പുറത്ത് നല്ല ക്രിസ്പിയും എന്നാൽ ഉള്ളിൽ മീനിന്റെ ആ സോഫ്റ്റ്നെസ്സും ജ്യൂസ്നെസ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുതരാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബോൺലെസ് ഫിഷ് ആണ്. മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ ശേഷം ആദ്യം നമ്മൾ ഇതിലേക്ക് കുറച്ച് നാരങ്ങാ നീരും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. മീനിന്റെ ആ ഒരു മണമൊക്കെ മാറാൻ ഉപ്പ് നന്നായിട്ട് പിടിക്കാനും വേണ്ടിയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ വെക്കാം. അതിനുശേഷം വരുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്, അതായത് രണ്ടാമത്തെ മാരിനേഷൻ. ഇതിനായിട്ട് വേറൊരു പാത്രത്തിൽ ഒട്ടും വെള്ളമില്ലാത്ത നല്ല കട്ടി തൈരെടുക്കുക. അതിലേക്ക് നല്ല കളർ കിട്ടാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഒരു നുള്ള ഗരം മസാല, ജീരകപ്പൊടി, പിന്നെ ഇതിനൊരു പ്രത്യേക മണം കൊടുക്കാൻ കുറച്ച് കസ്തൂരി മേത്തിയും ഇട്ട് കൊടുക്കണം. കൂടെ കുറച്ച് അയമോദകവും കൂടി ചേർത്താൽ ഫിഷ് ടിക്കയുടെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് ചൂടാക്കിയ കടുകെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. ആക്ച്വലി നോർത്ത് ഇന്ത്യൻ ഡിഷുകളിലെ കടുകെണ്ണയാണ് ആ ഒരു തന്തൂരി ഫ്ലേവർ തരുന്നത്. അതിന് ശേഷം ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ച മീൻ കഷ്ണങ്ങൾ ഇട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കുക. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മസാലയൊക്കെ മീനിൽ നന്നായിട്ട് പിടിക്കും കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ നോൺ സ്റ്റിക് പാനിലോ തവയിലോ കുറച്ച് വെണ്ണയോ നെയ്യോ തടവി ഈ മീൻ കഷ്ണങ്ങൾ അതിൽ വെച്ച് തിരിച്ചും മറിച്ചു വിട്ടു കൊടുക്കാം. ഒരുപാട് നേരം വെച്ച് ഓവർ കുക്ക് ചെയ്യരുത് കേട്ടോ, കാരണം മീൻ പെട്ടെന്ന് വെന്ത് കിട്ടും. എല്ലാ വശത്തും ആ ഒരു ഗ്രിൽ ചെയ്ത ബ്രൗൺ കളർ വരുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം. ശേഷം ചൂടോടെ തന്നെ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ചാട്ട് മസാലയും വിതറി കൂടെ കുറച്ച് സവാള വട്ടത്തെ അരിഞ്ഞതും ചേർത്ത് വേണമെങ്കിൽ പുതിര ചട്നി കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു ഡിഷ് അടിപൊളിയാവും കേട്ടോ. അപ്പൊ എന്തായാലും ഫിഷ് വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന നിരവധി വിഭവങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് ഡിഷുകളെ പറ്റി ഓൾറെഡി പറഞ്ഞു, അപ്പൊ ഇനിയും കുറച്ച് ഡിഷുകളെ പറ്റി എനിക്ക് പറയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ്, ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Ashraya FM 19 Nadinoppum Nattarkoppum. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിഷ് വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന നിരവധി ഡിഷുകളെ പറ്റിയാണ്. അപ്പോഴേ ഈ കബാബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സാധാരണ മനസ്സിലേക്ക് ഓടി വരുന്നത് ചിക്കനോ മട്ടനോ ഒക്കെ ആണല്ലേ. എന്നാൽ മീൻ വെച്ച് നമുക്ക് വായിൽ വെച്ച് അലിഞ്ഞു പോകുന്ന സൂപ്പർ കബാബ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അതെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫിഷ് കബാബിനെ പറ്റിയാണ്. നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളുടെ കൂട്ടത്തിൽ രാജകീയമായ ഒരു സ്ഥാനം കബാബുകൾക്കുണ്ട്. എന്നാൽ വലിയ തന്തൂരി അടുപ്പുകളും കഞ്ഞലും ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ സ്വന്തം അടുക്കളയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഫിഷ് കബാബ്. പുറമെ നല്ല ക്രിസ്പിയും എന്നാൽ ഉള്ളില് പഞ്ഞിപോലെ സോഫ്റ്റുമായ ഈ വിഭവം നമ്മുടെ വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാനോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനോ പറ്റിയ ഒന്നാം തരം സ്റ്റാർട്ടർ ഐറ്റമാണ്. ഇനി മീൻ കഴിക്കാൻ മടിയുള്ള കുട്ടികൾ പോലും ഈ കബാബ് ആണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇത് കഴിക്കുന്ന വരും. കാരണം ഇതിന്റെ ടേസ്റ്റ് അത്രത്തോളം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിനായിട്ട് നമുക്ക് അത്യാവശ്യം ഫ്ലഷ് ഉള്ള മുള്ളില്ലാത്ത മീനാണ് വേണ്ടത്. ചൂര, നെയ്മീൻ അല്ലെങ്കിൽ ബസ ഫിഷ് ഒക്കെ ഇതിന് പെർഫെക്റ്റ് ആണ്. ആദ്യം മീൻ നന്നായിട്ട് കഴുകി വരുത്തിയ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്പം കുരുമുളക് പൊടിയും ചേർത്ത് കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വെന്ത് കുഴയരുത് കേട്ടോ. വെന്ത മീൻ ചൂടാറുമ്പോൾ അതിലെ മുള്ളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് കളഞ്ഞ ശേഷം കൈകൊണ്ടോ അല്ലെങ്കിൽ മിക്സിയിലോ ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർക്കണം. അതാണ് നമ്മുടെ കബാബിന് ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാനും പൊട്ടിപ്പോകാതിരിക്കാനും സഹായിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു സവാള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ വളരെ പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു ഫ്രഷ് ഫ്ലേവറിനായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കണം. ഇനിയാണ് ഇതിലെ പൊടികൾ ചേർക്കുന്നത്. കുറച്ച് കാശ്മീരി മുളക് പൊടി, ഗരം മസാല, വറുത്ത് പൊടിച്ച ജീരകപ്പൊടി, പിന്നെ ചെറിയൊരു പുളിപ്പിന് വേണ്ടി കുറച്ച് ചാട്ട് മസാലയോ അല്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീരോ കൂടി ചേർക്കാം. ഇതെല്ലാം കൂടെ കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിക്കുക. മീനിലും ഉരുളക്കിഴങ്ങിലും ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. നല്ല ഡ്രൈ ആയിരിക്കണം ഈ മിക്സ്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി നമ്മുടെ കയ്യിൽ വെച്ച് പരത്തി ഒരു കട്ടറ്റിന്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. കബാബ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് നെയ്യോ സൺഫ്ലവർ ഓയിലോ ചൂടാക്കി അതിലേക്ക് ഈ കബാബുകൾ പതുക്കെ വെച്ചു കൊടുക്കുക. ചെറിയ തീയിലിട്ട് വേണം ഇത് മുരിച്ചെടുക്കാൻ. രണ്ടു വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിഷ് കബാബ് ഉണ്ടാക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീക്കെൻഡിലൊക്കെ എല്ലാവർക്കും ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബെസ്റ്റ് ഡിഷാണ് ഈ ഫിഷ് കബാബ് എന്ന് പറയുന്നത്. സോ അപ്പൊ എന്തായാലും ഇതുപോലെ ഇനിയും ഒരുപാട് ഡിഷുകളെ പറ്റി എനിക്ക് പറയാനുണ്ട്. സോ ആരും എങ്ങും പോകേണ്ട. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ എഫ് എം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാലൊരു

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on Loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിഷ് വെച്ച് തയ്യാറാക്കാൻ സാധിക്കുന്ന നിരവധി ഡിഷുകളെ പറ്റിയാണ്. അപ്പോഴേ നല്ല നാടൻ കറികളും സ്റ്റാർട്ടറുകളും ഒക്കെ നമ്മൾ ധാരാളം പറഞ്ഞു കഴിഞ്ഞാല് ഇനി നമുക്ക് കുറച്ചുകൂടി ഹെൽത്തിയും എന്നാൽ അതേസമയം വായിൽ കപ്പലോടിക്കുന്ന ഒരു റിച്ച് ടേസ്റ്റ് തരുന്ന ഒരു സൂപ്പർ ഡിഷിലേക്ക് പോയാലോ. അതിന്റെ പേരാണ് ഗ്രിൽഡ് ഫിഷ് വിത്ത് ലെമൺ ബട്ടർ സോസ്. പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയ ഹോട്ടൽ ഫീൽ നമുക്ക് കിട്ടുമല്ലേ. ശരിയാണ്, ഈ ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻസിലൊക്കെ മാത്രം കിട്ടുന്ന ഒരു കിടിലൻ കോണ്ടിനെന്റൽ ഡിഷാണ് കേട്ടോ. എണ്ണയൊക്കെ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ച് മീനിന്റെ ഒറിജിനൽ രുചി ഒട്ടും നഷ്ടപ്പെടാതെ ഗ്രിൽ ചെയ്തെടുക്കുന്ന ഒരു ഡിഷ്. ആ ടേസ്റ്റി ലെമൺ ബട്ടർ സോസിന്റെ കൂടെ കഴിക്കാൻ കൂട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആക്ച്വലി ഭയങ്കര ടേസ്റ്റി ആണ് ഈ ഒരു ഡിഷ്. ഹെൽത്ത് കോൺഷ്യസ് ആയ ആളുകൾക്കും ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡിഷ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് നല്ല ഫ്രഷ് ആയ കട്ടിയുള്ള മീൻ ഫില്ലറ്റ്സ് ആണ്. നെയ്മിൻ ഫില്ലറ്റ്സ്, ആവൂലി അല്ലെങ്കിൽ കോണ്ടിനെന്റൽ കുക്കിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയ ബസ ഫിഷ് ഒക്കെ ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. മീൻ നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം തോർത്തിയെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഒപ്പം അല്പം ഒലിവ് ഓയിലും പുരട്ടി വെക്കുക. കൂടെ ചെറിയൊരു പുളിപ്പിനായിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി തടവി ഒരു 10-15 മിനിറ്റ് മാറിനേറ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇത് ഗ്രിൽ ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. നമ്മുടെ വീട്ടിൽ ഗ്രിൽ ചെയ്യാനൊക്കെയുള്ള ആ ഒരു പാൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ സാധാരണ നോൺ സ്റ്റിക് പാൻ ആയാലും ഒരു കുഴപ്പമില്ല. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഉരുകി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഫില്ലറ്റുകൾ പാനിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം രണ്ടു വശം നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്ന വരെ വേവിച്ചെടുക്കേണ്ടത്. മീൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. ഇനിയാണ് ഈ ഡിഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്, ആ സൂപ്പർ ലെമൺ ബട്ടർ സോസ് തയ്യാറാക്കുന്നത്. നമ്മൾ മീൻ ഗ്രിൽ ചെയ്ത അതേ പാനിലേക്ക് കുറച്ചുകൂടി ബട്ടർ ചേർക്കുക. അതിലേക്ക് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി കുറച്ചിട്ട് മൂപ്പിക്കുക. ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ബട്ടറിലേക്ക് ഇറങ്ങുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നാരങ്ങ നീരും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഒപ്പം സോസിന് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടി ഒരു ചെറിയ സ്പൂൺ മൈദയോ കോൺഫ്ലവറോ കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്താൽ ആ നാരങ്ങയുടെ പുളിയൊക്കെ ബാലൻസ് ചെയ്ത് കിട്ടും കേട്ടോ. ഒടുവിൽ മുകളിലായിട്ട് കുറച്ച് ഫ്രഷ് ആയ മല്ലിയിലയോ അല്ലെങ്കിൽ ഇറ്റാലിയൻ ഹെർബ്സോ കൂടി വിതറി സോസ് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഗ്രിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഫില്ലറ്റിന്റെ മുകളിലേക്ക് ഈ ചൂട് ലെമൺ ബട്ടർ സോസ് ഒഴിച്ചു കൊടുക്കണം. സോസ് ഒഴുകി ഇറങ്ങുമ്പോൾ ആ മീനിലേക്ക് ആ ക്രീമി ബട്ടറും നാരങ്ങയുടെ പുളിയും കുരുമുളകിന്റെ എരിവും ഒക്കെ ഇറങ്ങി പിടിച്ച് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയ ഒരു ഡിഷായിരിക്കും കേട്ടോ. ഇതിന്റെ കൂടെ സൈഡിൽ കുറച്ച് പുഴുങ്ങിയ പച്ചക്കറികൾ, അതായത് ബ്രോക്കലി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങൊക്കെ വെച്ചാൽ സംഗതി കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലായി. അപ്പൊ തീർച്ചയായിട്ടും നമ്മളിന്ന് വീക്കെൻഡിലൊക്കെ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കോണ്ടിനെന്റൽ ഡിഷാണ് ഗ്രിൽഡ് ഫിഷ് വിത്ത് ലെമൺ ബട്ടർ സോസ്. സോ അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ ഒരുപാട് ഡിഷുകളെ പറ്റി വിശദമായിട്ട് ലൗഡ് സ്പീക്കറോട് പറഞ്ഞു. ആക്ച്വലി ഫിഷ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ഉണ്ടാക്കാനുള്ള കുറച്ച് ഡിഷുകളെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും വീട്ടിലൊക്കെ ഫ്രീ ടൈം ഇരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫിഷ് ഇഷ്ടപ്പെടുന്ന വീട്ടുകാർക്കൊക്കെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് വെച്ചു കൊടുക്കുക കേട്ടോ. സോ അപ്പോൾ എന്തായാലും ലൗഡ് സ്പീക്കറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ലൗഡ് സ്പീക്കറിൽ ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജി ശ്രീശാന്ത് signing off.

0: ഒപ്പം
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി.

നമസ്കാരം, വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ആസ്ത്രേയ പ്രീമിയർ ലീഗ് ഓൺ ആസ്ത്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇന്നത്തെ ദിവസം ദാ APL-മായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, RJ അനുഷയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു അട്ടിപ്പൊള്ളി വൈകുന്നേരത്തിൽ നമ്മളിങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണല്ലേ. ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് കൊട്ടാരക്കര ഏരിയയൊക്കെ ഒന്ന് തണുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തകർത്ത് പെയ്യുന്ന ഒരു മഴ വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഐശ്വര്യമായിട്ട് നമ്മുടെ ആസ്ത്രേയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് 4 മണി മുതൽ 6 മണി വരെ അടിച്ചു പൊളിച്ച് ഗെയിം കളിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഗെയിമിൽ മസ്റ്റായിട്ടും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഇങ്ങനെ കാത്തുകാത്ത് ഇവിടെ ഇരിപ്പുണ്ട് എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ അങ്ങ് പറയുകയാണ്. അപ്പോൾ എല്ലാ ഫ്രൈഡേയ്സിലും ലക്കി ഡ്രോയിലൂടെയാണ് നമ്മൾ ആ ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതിയെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീക്ക് കംപ്ലീറ്റ് ആയിട്ടും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിതാ ആസ്ത്രേയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഇന്നത്തെ ഗെയിം എന്നുള്ളത്. അത് വഴിയെ പറഞ്ഞു തരാം. രണ്ട് അടിപൊളി പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ത്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Shakalaka baby, shakalaka baby.

0: Voy a... Adiós, amigo.
1: Yes.
2: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
8: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
9: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
8: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലെയുള്ള ഫോൺ.
9: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 കഴിഞ്ഞ് 15 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്ത് ഗെയിം ആയിരിക്കും കളിക്കാനായിട്ട് പോവുക എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെയും ഉള്ളിൽ കാണുമല്ലേ. ഇന്ന് എന്തായാലും നമ്മൾ ബോറടി മാറ്റുക എന്ന ഉദ്ദേശത്തെക്കാൾ ഉപരിയായിട്ട് കുറച്ചധികം നോളജ് കൂടി സമ്പാദിച്ചാൽ എങ്ങനെ ഉണ്ടാകും, ഇപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും എങ്ങോട്ടാണ് ട്രാക്ക് പോകുന്നത് എന്നുള്ളൊരു കാര്യമല്ലേ. ഇന്ന് നമ്മൾ ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിം ആണ് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അറിവ് കൂടി ഒരുപാട് സമ്പാദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ മസ്റ്റ് ആയിട്ടും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഗിഫ്റ്റ് മിസ്സാവുന്നതായിരിക്കുന്നത് ആദ്യം തന്നെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആ ഒരു ഗിഫ്റ്റിനെ പറ്റി മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ ആൻസറിനെ പറ്റി ചിന്തിച്ചോളുക. അപ്പോൾ ചോദ്യം എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. ചോദ്യം ഇതാണ്, കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ കനാലുകളുടെ നാട് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-219-090-4794-219-9909 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് നിങ്ങളുടെ ആൻസറൊക്കെ അറിയിക്കേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Frozen foodukal thedi alayendathilla, antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
3: Cheta, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9995873115.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ ചെറിയൊരു ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ കൂടിയുള്ളത് ആർജെ അനൂഷയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 29 മിനിറ്റിൽ. ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ആ ചോദിച്ച ചോദ്യത്തിന് ആൻസർ അറിയിക്കാനായിട്ട് ഇതാ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ? ജ്യോതിർ ശിവ. എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല
0: വിശേഷമാണ്. ക്ലാസ്സിലൊന്നും പോയില്ലേ?
1: പോയി,
0: പോയിട്ട് വന്നേ ഉള്ളൂ. പോയിട്ട് വന്ന ഉടനെ തന്നെ ഈ ഒരു ഗെയിമിൽ അങ്ങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് വിചാരിച്ചോ?
1: വിചാരിച്ചു.
0: ട്യൂഷനൊന്നും പോയില്ലേ? ട്യൂഷനൊന്നും പോവാറില്ലേ? വീട്ടിലിരുന്ന് പഠിത്തമാണോ? വീട്ടിലിരുന്ന്
1: പഠിക്കുന്നു.
0: അമ്മയാണ് പഠിപ്പിക്കുന്നല്ലേ? അമ്മയാണ് ട്യൂഷൻ ടീച്ചർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ വൈകുന്നേരം വന്നിട്ട് എന്താ പരിപാടി? ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണോ? ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല മിടുക്കനായിട്ട് നമ്മുടെ ആൻസറിങ് പറഞ്ഞേ.
1: പാകിസ്ഥാൻ.
0: ഉറപ്പാണോ? ആരാ ഹെൽപ്പ് ചെയ്തേ? സ്വന്തമായിട്ട് അറിയോ? അതെങ്ങനെ അറിയോ? അത് ആരാ പറഞ്ഞു തന്നേ? നേരത്തെ അറിയാനായിട്ട് ആരാ പറഞ്ഞു തന്നേ? പഠിക്കാനൊക്കെ ഉണ്ടല്ലേ. കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്ന നാട് പാകിസ്ഥാനാണെന്ന് പഠിക്കാനുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പഠിക്കാനുണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ടും അറിവുണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ടും കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഹാപ്പി ആയോ? സന്തോഷമായോ? ഹായ്. ഓക്കെ, അപ്പോൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പോൾ എന്തായാലും മോൻ വിളിച്ചിട്ട് കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യത്തിൻ്റെ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാൻ ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് വാട്സപ്പിലും വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. പാകിസ്ഥാൻ എന്നുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. സുശീല ചേച്ചി ആൻഡ് രമ്യ, അനിൽകുമാർ, ജ്യോതിർ ശിവ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ എന്നാണ്. കൊട്ടാരക്കരയിൽ നിന്നും റെൻസു മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് നെതർലൻഡ്സ് എന്നാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്ന ആളുടെ പേര് രാജേഷ് കുമാർ. ആലപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസർ ഇവിടെ അയച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ ഒരുപാട് കനാലുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാകിസ്ഥാനാണ്. ആൻഡ് ഓൾസോ നെതർലൻഡ്സും കനാലുകളുടെ രാജ്യമെന്നറിയപ്പെടുന്ന ഒരു രാജ്യമാണ്. ആൻഡ് പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഐശ്വര്യ ആൻഡ് അനുഗ്രഹ എന്നിവർ ചേർന്നിട്ടാണ് ഈജിപ്ത് എന്നുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അയച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നവും പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാനും ലഭിച്ച ഏക വ്യക്തി ആരാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നവും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതി ആയിട്ടുള്ള നിഷാൻ ഈ പാകിസ്ഥാനും ലഭിച്ച ഏക വ്യക്തി ആര്? അപ്പോൾ വേഗം ആൻസർ കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909090 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ട നമ്പർ. 9526499090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: ഓഗസ്റ്റ് 3 രാവിലെ 11
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadans Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Vishal Opticals Midamaya Nirakil Kannadagalude Vipulamaya Shekaram Lotus Road Private Bus Stand Samibam Pulaman Kottarakara
3: Air Ticketum Visayumini Midamaya Nirakil Campus Travels Kottarakara Contact 9 5 8 7 3 1 1 5.
4: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
5: അസിസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ്. കൂടെയുള്ളത് RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 46 മിനിറ്റിലെങ്കിലും എത്തി നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നവും പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള നിഷാൻ ഇ പാകിസ്ഥാനും ലഭിച്ച ഏക വ്യക്തി ആരാണ്? അപ്പോൾ ആ ചോദ്യത്തിന് നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വരുണാണ്. മൊറാൾജി ദേശായി എന്നുള്ളൊരു ആൻസർ ആണ് വരുൺ അറിയിച്ചിരിക്കുന്നത്. ആൻഡ് ജ്യോതർ ശിവ, ഐശ്വര്യ, അനുഗ്രഹ, സുശീല ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും മൊറാൾജി ദേശായി എന്ന് തന്നെയാണ്. ആനന്ദ്, ജീവൻ ജോസഫ്, ജിഷ, ശരണ്യ ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിയാമോളാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ മൊറാൾജി ദേശായി ആണ്. അപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പരമോന്നത ബഹുമതികൾ നേടിയ വ്യക്തി ആരാണ് എന്ന ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് വേറെ ആരുമല്ല മൊറാൾജി ദേശായി തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് ഇത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. ചോദ്യം ഇതാണ്, ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? അപ്പോൾ വേഗം തന്നെ ആൻസർ കണ്ടുപിടിച്ചറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291 9090 നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9 5 2 6 4 9 0 9 0 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോട് ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചിക്കൻ കഴിക്കണമെങ്കിൽ മലബാറിന്റെ യഥാർത്ഥ ഫ്രൈഡ് ചിക്കൻ തന്നെ വേണം. മലബാർ ഫ്രൈഡ് ചിക്കൻ, അമ്പരത്തുംകാല ഈഴുകോൺ ബ്രാഞ്ച്, തോപ്പിൽ കടവ്, കൊല്ലം. ഓരോ ബൈറ്റിലും ക്രിസ്പി വിത്ത് മലബാർ ഫ്ലേവർ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് ആസ്പ്രേയ പ്രീമിയർ ലീഗാണ്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ നമ്മളിങ്ങനെ ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിം കളിച്ച് കളിച്ച് ഒരു മണിക്കൂർ കടന്നുപോയിരിക്കുകയാണ്. ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ താര എന്നുള്ളതായിരുന്നു ആ ഒരു ചോദ്യം. അപ്പോൾ എന്തായാലും ആൻസർ അറിയിക്കാനായിട്ടൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 9 5 2 6 6 4 9 0 9 0 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയച്ചും നിങ്ങളുടെ ആൻസർ അറിയിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. ശൂരനാട് കുഞ്ഞൻ പിള്ള എന്നുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. ആൻഡ് വരുൺ, സുശീല ചേച്ചി, ഷമി, വിഷ്ണു, സഹദേവൻ ചേട്ടൻ, രമ്യ, അനിൽകുമാർ, ജ്യോതിർ ശിവ, അർച്ചന എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ശൂരനാട് കുഞ്ഞൻ പിള്ള എന്നുള്ള ഒരു ആൻസറാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഐശ്വര്യ, അനുഗ്രഹ എന്നിവർ ചേർന്നിട്ടാണ്. ശൂരനാട് കുഞ്ഞൻ പിള്ള 1993 ആ ഒരു പുരസ്കാരം ലഭിച്ചത് എന്നുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജേഷ് കുമാർ, ശോഭന കെ, ആൻഡ് ഫൈനലി മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രവീണാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ശൂരനാട് കുഞ്ഞൻ പിള്ള എന്നുള്ളൊരു ആൻസറാണ്. അപ്പം ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ താര എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് വേറെ ആരുമല്ല, 1993 അത് നേടിയിട്ടുള്ളത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അയച്ച് എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഇന്ത്യൻ കൃത്രിമ ഉപഗ്രഹം ഏതാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ വേഗം തന്നെ ആൻസർ കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291 9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ, 9526496090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി പറയാം, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഇന്ത്യൻ കൃത്രിമമായിട്ടുള്ള ഉപഗ്രഹം ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ വേഗം തന്നെ ആൻസറിങ് പോരട്ടെ. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് രണ്ട് അടിപൊളിയായിട്ടുള്ള പാട്ടുകൾ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും, സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vilakkuravum gunamenmayum njangal nalkunna urappu.
3: Ella veetta avashyangalkkum Aljo oppumundu.
4: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummanur. Aljo, vilakkuravinte vismayam.
5: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.
8: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇന്ന് നമ്മൾ ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. APLലൂടെ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഇന്ത്യൻ കൃത്രിമ ഉപഗ്രഹം ഏതാണ് എന്നതായിരുന്നു ആ ഒരു ചോദ്യം കേട്ടോ. അപ്പോൾ എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്, എജ്യൂസാറ്റ് എന്നുള്ള ഒരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. ആൻഡ് വിഷ്ണു, ഷെമി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ജി സാറ്റ് എന്നുള്ള ഒരു ആൻസറാണ്. ജി സാറ്റ് 3 എന്നുള്ള ആൻസറാണ് അയച്ചിരിക്കുന്നത്. സുശീല ചേച്ചി, പ്രവീൺ, സഹദേവൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും എജ്യൂസാറ്റ് ആൻഡ് ബ്രാക്കറ്റിൽ ജി സാറ്റ് എന്നുള്ള ഒരു ആൻസർ കൂടി അയച്ചിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രസാദ് ചേട്ടനാണ്, എജ്യൂസാറ്റ് എന്നുള്ള ആൻസറാണ് അയച്ചിരിക്കുന്നത്. ഐശ്വര്യ, അനുഗ്രഹ, അലീന, നയന, സോന, ജീവൻ ജോസഫ് ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആനന്ദാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് എജ്യൂസാറ്റ് അല്ലെങ്കിൽ ജി സാറ്റ് 3 എന്നുള്ളൊരു ആൻസറാണ്. അപ്പോൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഇന്ത്യൻ കൃത്രിമ ഉപഗ്രഹം ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റ് എന്ന എജ്യൂസാറ്റ് ആണ്. ജി സാറ്റ് 3 എന്നും ഇത് അറിയപ്പെടും. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് ഇത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, ലോകത്ത് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച രാജ്യം ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ലോകത്ത് തന്നെ ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച രാജ്യം ഏതാണ്? അപ്പോൾ വേഗം തന്നെ ആ കൺട്രി ഏതാണെന്ന് കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ, 9526490909 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം ഉൾപ്പെടെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് അടക്കമുള്ള സേവനങ്ങളോടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
7: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
6: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
9: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
10: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
9: ഏവർക്കും സ്വാഗതം.
10: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ജീവിതം എന്ന ഈ വലിയ യാത്രയിൽ ചിലർ അങ്ങനെയാണ്, മഴയത്ത് ഒരു കുടക്കീഴിൽ ചേർന്ന് നടക്കുന്ന പോലെ നമ്മളെ ചേർത്ത് പിടിക്കും. ഒന്നും പറയാതെ തന്നെ നമ്മുടെ സങ്കടങ്ങൾ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കും. എത്ര ദൂരത്താണെങ്കിലും, എത്ര നാളുകൾക്ക് ശേഷം സംസാരിച്ചാലും, ഇന്നലെ നിർത്തിയെടുത്ത് നിന്ന് വീണ്ടും തുടങ്ങാൻ കഴിയുന്ന ആ ഒരു ഒറ്റ ബന്ധമേ ഉള്ളൂ. അതാണ് സൗഹൃദം. ഇന്ന് ജൂലൈ 30, ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലോകത്ത് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച രാജ്യം ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ ചെറിയൊരു ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, വിഷ്ണു, ഷമി, സുശീല ശേഷി, പ്രസാദ് ചേട്ടൻ, ജ്യോതിർ ശിവ, സഹദേവൻ ചേട്ടൻ, ഐശ്വര്യ, അനുഗ്രഹ, പ്രവീൺ, നയന, സോന, മാളു, ജീവൻ, ജോസഫ് ആൻഡ് ഫൈനലി ആനന്ദ്. അപ്പം എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ വേറൊന്നുമല്ല, ഒരൊറ്റ ആൻസർ തന്നെയാണ്, സോവിയറ്റ് യൂണിയൻ, USSR എന്നുള്ള ഒരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ കറക്റ്റായിട്ടുള്ള ഒരു ആൻസറാണ് പഞ്ചവത്സര പദ്ധതി ലോകത്ത് തന്നെ ആദ്യമായിട്ട് ആരംഭിച്ച രാജ്യം ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് സോവിയറ്റ് യൂണിയൻ ആണ്. പക്ഷേ ഈ ഒരു രാജ്യം ഇന്ന് നിലവിലില്ല. 1922 മുതൽ 91 വരെ നിലവിലുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മഹാരാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. റഷ്യ കൂടാതെ തന്നെ ഉക്രൈൻ, ബെലാറസ്, കസാഖിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള 15 റിപ്പബ്ലിക്കുകൾ ഇത് ഇൻക്ലൂഡഡ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, നീർമാതളം എന്ന വൃക്ഷം കൂടുതലായിട്ട് പ്രതിപാദിക്കപ്പെട്ടത് ആരുടെ കഥകളിലാണ്, നോവലുകളിലാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നീർമാതളം എന്ന വൃക്ഷം, ഈ ഒരു വൃക്ഷത്തെ പറ്റി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്കൊരു കവയത്രി കടന്നു വരാറുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും ആൻസർ അറിയാമെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9529640 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്,
1: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശാ ഒപ്റ്റിക്കൽസിൽ നിന്ന് വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശാ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
4: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
5: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
4: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
5: അയ്യോ, അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇന്ന് നമ്മൾ എ പി എൽ എന്ന ഈ ഒരു ഗെയിമിംഗ് പ്രോഗ്രാമിലൂടെ ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ഇങ്ങനെ 2 മണിക്കൂർ നേരമായിട്ട് കളിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലെ ലാസ്റ്റ് ചോദ്യമായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, നീർമാതളം എന്ന വൃക്ഷം കൂടുതലായിട്ട് പ്രതിപാദിക്കപ്പെട്ടത് ആരുടെ കഥകളിലാണ് എന്നുള്ളതായിരുന്നു ആ ഒരു ചോദ്യം. അപ്പോൾ നീർമാതളം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഒരു സാഹിത്യകാരിയുടെ മുഖം കടന്നു വരുമല്ലേ. അപ്പോൾ എന്തായാലും ആ വ്യക്തി തന്നെയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. വാട്സപ്പിൽ ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ, വിഷ്ണു, ഷമി, നെല്ലിക്കുന്നം എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് മാധവിക്കുട്ടി എന്നാണ്. ആൻഡ് പ്രവീൺ, സഹദേവൻ ചേട്ടൻ, സുശീല ചേച്ചി, പ്രസാദ് ചേട്ടൻ, ജ്യോതിർ ശിവ, ഐശ്വര്യ, അനുഗ്രഹ, അർച്ചന, സോന, നയന, മാളു, ജീവൻ ജോസഫ്, ആനന്ദ്, അഖിൽ ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആശിക്കാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് കമല സുരയ്യ അല്ലെങ്കിൽ മാധവിക്കുട്ടി എന്നുള്ള ഒരു ആൻസറാണ്. ആക്ച്വലി നീർമാതളം പൂത്ത കാലം എന്നൊരു കൃതി തന്നെ മാധവിക്കുട്ടിയുടെ സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ നീർമാതളം എന്ന വൃക്ഷം കൂടുതലായിട്ട് പ്രതിപാദിക്കപ്പെട്ടത് ആരുടെ കഥകളിലാണ് എന്ന ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് മാധവിക്കുട്ടിയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ കുറച്ചധികം അറിവ് ലഭിച്ചു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ ആരും എവിടെയും പോകരുത്, കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നിർമ്മാണം ടൊവീനോ, നായകൻ ബേസിൽ. ഇത്ര മതിയായിരുന്നു മരണമാസ് എന്ന സിനിമ കാണാൻ. എന്നാൽ സിനിമാ പ്രേക്ഷകർക്ക് പ്രതീക്ഷ കാക്കാൻ വേണ്ടത് എന്താണ്? സീരിയൽ കില്ലറെ ആദ്യമേ പരിചയപ്പെടുത്തുന്ന ത്രില്ലർ, ഡാർക്ക് അടുപ്പിക്കേണ്ടിടത്ത് കൊടും തമാശ കണ്ടെത്തുന്ന എടുത്ത്, നവാഗതനാണെങ്കിലും കയ്യൊതുക്കത്തോടുകൂടിയുള്ള ശിവപ്രസാദിന്റെ സംവിധാനം, മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള അത്യുഗ്രൻ കാരിക്കേച്ച പരീക്ഷണം എന്ന നിലയിൽ മരണമാസ് എന്ന സിനിമ വിജയമാണ്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വെൽക്കം ടു ദി ബ്യൂട്ടിഫുൾ സെഗ്മെന്റ് ഓഫ് ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനാമിക.
1: ടോം ടോമിന്റെ ദേഷ്യം തീർക്കാം.
2: ശേഷം മനുഷ്യ മനസ്സാ

0: നടക്കുന്ന മാധ്യമങ്ങളും നാടിന് പൊതുശല്യമായവനെ ഒഴിവാക്കാൻ ഇപ്പോൾ നിലവിലില്ലാത്ത ചെക്ലോസോവാക്യ എന്ന രാജ്യത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് നൽകുന്ന നാട്ടുകാരും കൊല്ലുന്നവരുടെ മുഖം വികൃതമാക്കി അതിനുള്ളിൽ പഴം കുത്തിക്കേറ്റ് വെക്കുന്ന സീരിയൽ കില്ലറും കൊച്ചുമകൾക്ക് പിറന്നാളിന്റെ അന്ന് പെപ്പർ സ്പ്രേ വാങ്ങി നൽകുന്ന അച്ചമ്മയും പിന്നെയും ഒരുപാട് വിചിത്ര കഥാപാത്രങ്ങളും ചേർന്ന ഒരു അബ്സർഡ് ലോകത്താണ് മരണമാസ് എന്ന സിനിമ അരങ്ങേറുന്നത്.
1: ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സമർത്ഥനായ അന്വേഷണ ഉദ്യോഗസ്ഥൻ അജയ് രാമചന്ദ്രൻ ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
0: എല്ലാ സിനിമയിലും വരയ്ക്കുന്ന

0: സേവനക്കാരനായ എസ് കെ എന്ന ശ്രീകുമാറാണ് കൊലയാളി. രാജേഷ് മാധവന്റെ കയ്യിൽ ഭദ്രമായ കഥാപാത്രം.
1: ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയാണ്.
2: കൊലച്ചിരിയുടെ ഓളങ്ങളിൽ ചോര കൊണ്ട് കവിത രചിക്കാം, ഒരു തേങ്ങലിന്റെ അക്കത്തും ചുറ്റിക കൊണ്ട് അലറ്റിയടിക്കാം. നീ മരിച്ചതായി ഞാനും ഞാൻ കൊന്നതായി നീയും കണക്കാക്കുക.
0: ടെലിവിഷനിൽ വാർത്ത എന്ന പേരിൽ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നവരെ പരിഹസിച്ച് പോലീസ് അന്വേഷണത്തെ കുറിച്ചുള്ള ടിവി വാർത്തകളുടെ റിപ്പോർട്ടുകളെ കളിയാക്കി സിനിമ മുൻപോട്ട് പോകുമ്പോൾ ആ ഗ്രാമത്തിലെ ചെറിയൊരു വീട്ടിൽ നിന്ന് കൊടും കുറ്റവാളികളെ പിടിക്കുന്നത് പോലെ മുടി കളറ് ചെയ്ത് മഞ്ഞയാക്കിയുള്ള സ്വന്തം ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുള്ള കുപ്പായം ഇട്ടിട്ടുള്ള ലോക് PP എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു.

0: സീരിയൽ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണെന്ന് സംശയിക്കുമെങ്കിലും അത് ലൂക്കല്ല, പ്രശാന്ത് അലക്സിന്റെ ടൈഗർ സാറിന് തെറ്റിയതാണ്. മാതൃക പോലീസ് സ്റ്റേഷന്റെ ഫോട്ടോ എടുത്ത് OXലിട്ട് വിൽക്കാൻ ശ്രമിക്കുക, പഞ്ചായത്ത് പ്രസിഡന്റിനെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി സംഘടിപ്പിച്ച് പഞ്ചായത്ത് നോട്ടീസ് ബോർഡിലിടുക, സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് റൂമിന് തീയിടുക തുടങ്ങിയ ചെറിയ ചെറിയ കുസൃതികളാണ് നമ്മുടെ ലൂക്ക് ബിപിയെ പോപ്പുലർ ആക്കിയിട്ടുള്ളത്.
1: പണ്ട് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ സ്കൂളിന് തീയിടാൻ പറഞ്ഞോളാണ്, ഞാൻ പക്ഷെ സ്റ്റാഫ് റൂം മാത്രമേ കത്തിച്ചു.
0: ആരാധകർ ധാരാളം ഉണ്ടെങ്കിലും ലൂക്കിനിഷ്ടം ജെസ്സിയോടാണ്. ജെസ്സിയുടെ അച്ചമ്മയെ വരെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന അത്രയും ഇഷ്ടം. ജെസ്സിക്കാണെങ്കിൽ സ്കൂൾ കാലം മുതൽ ലൂക്കിന്റെ ഓരോരോ അഭിപ്രായം കണ്ടു മടുത്തു. കിങ് ബോക്സിംഗ് ഒക്കെ പഠിക്കുന്ന അവൾ അച്ചമ്മയെ പോലെ കുറച്ചുഷാറാണ്, അപ്പനെ പോലെ അത്ര പാപമല്ലാട്ടോ. ലൂക്കിന് ജെസ്സിയോടുള്ള

ധരിച്ചിരിക്കാം. ഒരു തേങ്ങലിന്റെ അറ്റത്ത് ചുറ്റിക കൊണ്ട് ചുഴറ്റിയടിക്കാം. നീ മരിച്ചതായി ഞാനും ഞാൻ കൊന്നതായി നീയും കണക്കാക്കുക. കുത്തിയ കത്തികൾക്ക് വിട. തിരയില്ല ചോരക്കടലിൽ മരണത്തിൻ തോണി തുഴയാം. പുനർജന്മങ്ങളിൽ നീ ബലിക്കാക്കിയായി വാനിലുയരുമ്പോൾ ദൂരെ നിന്നും ഞാൻ വെടിവെച്ചിടാം.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്.
2: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ശിൽപ ജുവലേഴ്സ്,
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: മലയാളത്തിൽ തുടർച്ചയായ വിജയം നേടുന്ന നായകൻ എന്ന സ്ഥാനം ബേസിൽ ജോസഫിന് ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു എന്റർടൈൻമെന്റ് ആണ് മരണം മാസെങ്കിലും ബേസിലിന്റെ മാത്രം പടമായി ഇത് ഒതുങ്ങുന്നില്ല. ശവത്തിന് പോലും അഭിനയിക്കാൻ സ്പേസ് കൊടുക്കുന്ന പാക്ഡ് ആയ എഴുത്താണ് ഈ സിനിമയുടെ രസക്കൂട്ട് എന്ന് പറയാം.
1: കൊല്ലാതിരിക്കാൻ പറ്റുമോ ഇതിലെങ്കിലും? ഇല്ലല്ലേ.
0: റിട്ടയർഡ് സ്കൂൾ മാർഷ് നടത്തുന്ന പ്രൈവറ്റ് ബസ് സർവീസിനും ആ ബസ്സിലെ കണ്ടക്ടറായ അരവിയും ഡ്രൈവറായ ജിക്കുവും മരണമാസ് എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. പാവത്താനായ അരുവിയുടെ ദുഃഖം ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട അച്ഛനാണ്. അച്ഛൻ മരിച്ചുപോയതായി സങ്കല്പിച്ച് ബലിയിട്ട ദുഃഖിതനായി അരുവി ജീവിക്കുന്നു. ഡ്രൈവർ ജിക്കുവാകട്ടെ വിവാഹപ്രായമൊക്കെ കഴിഞ്ഞതിനു ശേഷം 28-ാമത്തെയോ മറ്റോ പെണ്ണു കാണലിന് ശേഷം കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. മുഴുവൻ സമയം ഭാവി ഭാര്യയോട് സംസാരിച്ച് പുറമേ ടഫും അകമേ പൈങ്കിളിയുമായി കഴിയുന്ന ജിക്കു ഡിസംബർ അവസാനം നടക്കുന്ന വിവാഹത്തെക്കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. കഥ തിരക്കഥാകൃത്ത് കൂടിയായ സിജു സണ്ണിയും കൺവിൻസിംഗ് സ്റ്റാർ എന്ന സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന സുരേഷ് കൃഷ്ണയുമാണ് അരുവിയെയും ജിക്കുവിനെയും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ. ഇനി രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാൾ ബാബു ആന്റണി അവതരിപ്പിക്കുന്ന DYSP അജയ് രാമചന്ദ്രനാണ്. വീരശൂര പരാക്രമി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. മാധ്യമങ്ങൾക്ക് വരെ പേടിയാണ്, പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ആളൊരു ഏകാന്തനാണ്. ആകെ കൂട്ടുണ്ടായിരുന്നത് പക്രു എന്ന നായയാണ്. പക്ഷേ പക്രുവിനെ ആണെങ്കിൽ കാണാനുമില്ല. 50,000 രൂപ ഇനാം പ്രഖ്യാപിച്ച് പക്രുവിനെ അന്വേഷിക്കുകയാണ് അജയ് രാമചന്ദ്രൻ.
2: അജയ്, നമ്മൾ എവിടെയാ നിർത്തിയത്?
3: എല്ലാരും എന്നെ ഇട്ടിട്ട് പോയി.
2: ഓ,
3: ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ആ സമയത്ത് എന്റെ കൂടെ പക്രു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാരും പറയുന്നു പട്ടിയല്ലേ വിട്ടുകളയാൻ, പക്ഷെ എന്റെ കൂടെ ഒരു പട്ടി പോലും ഇല്ലാത്ത സമയത്ത് എനിക്ക് പട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
0: മറ്റൊരാൾ നാട്ടിൽ അറിയപ്പെടുന്ന ഓളയായ കേശവക്കുറുപ്പ്. വയസ്സ് കുറച്ചായിട്ടോ, സ്വന്തം മകന്റെ ഭാര്യയെ കയറി പിടിച്ചതിനെ തുടർന്ന് മകൻ ഒരു വൃദ്ധസദനത്തിൽ ആക്കിയിരിക്കുകയാണ്. പരസ്പര ബന്ധിതരല്ലാത്ത ഈ കഥാപാത്രങ്ങൾ ഒരു സീരിയൽ കില്ലറെ തേടിയുള്ള കേരള പോലീസിന്റെ അന്വേഷണത്തിൽ എന്ത് പങ്കാണ് വഹിക്കുന്നത്? ഇവരെങ്ങനെ ഇതിൽ ഹിറ്റാകും? അതാണ് മരണമാസ് എന്ന സിനിമ പറഞ്ഞു വെക്കുന്നത്.

0: കൊലപാതകവും ദുഃഖവും പ്രേമവും ഡെസ്പായ ഡിവൈഎസ്പിയുടെ വിഷാദവും കോഴിയായ കേശവക്കുറുപ്പിന്റെ പ്രായവും കാണാതായ അച്ഛനെ പറ്റിയുള്ള അരവിയുടെ തീരാവധിയും പോലീസും സ്റ്റേറ്റും മരണവും മൃതദേഹവും എല്ലാം ഇതിൽ കോമഡിയാണ്. രാത്രി പ്രേതങ്ങളുടെ രൂപത്തിൽ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ ശവക്കോട്ടയിലെത്തുന്ന കപ്പിൾസിനെ പോലെ അബ്സർഡ് ആണ് ഇതിലെ പല കാര്യങ്ങളും.
1: ഒന്നുമില്ലെങ്കിൽ ആ ഒരു സിഗ്മ മേലല്ലടാ കൂട്ട് പൂജിക്ക് നീവനാ അങ്കിളുണ്ട് എന്റെ കൂടെ. കണ്ണു പൊളിച്ച് നോക്ക്.
0: ഈ അസംബന്ധ ലോകത്തിനിടയിൽ ഒരു അംഗനവാടി സ്കൂൾ കുട്ടികളും അവരുടെ ടീച്ചറും ശിശുദിന റാലിയും ഉണ്ട്. നാദിറ നസ്രീം അവതരിപ്പിക്കുന്ന ടീച്ചറുടെ റോൾ സ്ത്രീ പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഒരുപോലെ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണെന്നും അതിൽ യാതൊരു അസ്വാഭാവികതകളും ഇല്ലെന്നുമുള്ള സംവിധായകന്റെയും ടീമിന്റെയും ഉറച്ച ബോധ്യത്തിന്റെ തെളിവാണ്. ഇവരെയെല്ലാം കോർത്തിണക്കുമ്പോൾ മറ്റൊരു ലോകം സൃഷ്ടിക്കപ്പെടുകയാണ്. അത് ഒരു രസിക്കൻ സിനിമയുടെ ലോകമാണ്, ചിരിയുടെ പാലത്തിലൂടെ സഞ്ചരിച്ചെത്തുന്ന ലോകം. ടൊവിനോയും ബേസിലും ചേരുന്ന ഒരു ടീമിന്റെ ബലത്തിൽ ധൈര്യപൂർവ്വം ഇങ്ങനെയൊരു കഥാസന്ദർഭവും ട്രീറ്റ്മെന്റും പരീക്ഷിച്ച് വിജയിച്ചതിൽ സംവിധായകനായ ശിവപ്രസാദിന് അഭിമാനിക്കാവുന്ന ഒന്നു തന്നെയാണ്.

0: ഒപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിച്ചത്. ചർച്ചയ്ക്കായി 7 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനായുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് സഭയിൽ പറഞ്ഞു.
1: This legislation, which seeks to make amendments in 2024 Act in order to make it more stringent, more deterrent, is being brought in. If there are any suggestions for improvement, I'll be taking note of it. This bill is a reaffirmation of the government's highest commitment to safeguard the welfare of the students and youth of this country.
0: ബിൽ സ്വാഗതം ചെയ്യുന്നതായും എന്നാൽ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമാകില്ലെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി.
2: സഭാപതി ജി, ഇസ് അമെൻഡ്മെന്റ് ബിൽ കാ ഹം സ്വാഗത് കർത്തേ ഹൈ ലേക്കിൻ യേ അബീ ബി അധൂരാ ഹൈ പേപ്പർ ലീക് ഹോനേ സേ റോക്നേ കി മസ്ബൂത് വ്യവസ്ഥ ഇസ്മേ നഹീ ഹൈ ലേക്കിൻ ആപ്കാ ഇന്റൻഷൻ ആപ്നേ ഇസ്മേ നഹീ ബതായാ.
0: അതിനിടെ നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ദേശീയ ഗാനത്തിന് ലഭിക്കുന്ന നിയമപരിരക്ഷ ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. 1971 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് അവതരിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സംരക്ഷിക്കാൻ സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബഹിരാകാശ സാങ്കേതിക വിദ്യ രാജ്യത്തിന്റെയും മനുഷ്യരാശിയുടെയും പുരോഗതിക്കായി വിനിയോഗിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. IIST വലിയമല ക്യാമ്പസിൽ നടന്ന 14th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമാണെന്നും ഗവർണർ പറഞ്ഞു. ഓണക്കാലത്ത് മൊത്ത ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വില നിലവാരവും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായി 1 മുതൽ 25 പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും. പൊതുവിപണിയിൽ അരി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മത്സരിക്കാനൊരുങ്ങി കോട്ടയത്തിന്റെ ജനകീയ ചുണ്ടൻ വള്ളം. കോട്ടയം ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളമായ ആർപ്പൂക്കര ചുണ്ടന്റെ നീരണിയൽ ചടങ്ങ് ഞായറാഴ്ച നടക്കും. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: 500+ കുടുംബങ്ങൾക്ക് പങ്കാളിത്തമുള്ള ഒരു ജനകീയ സംരംഭമായാണ് ആർപ്പുക്കര ചുണ്ടൻ നിർമ്മിച്ചിരിക്കുന്നത്. ആർപ്പുക്കരയിലെ പ്രത്യേക പണിപ്പുരയിൽ എടത്വ കോവിൽ മുക്ക് സാബു നാരായണൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ചുണ്ടൻ വള്ളത്തിന്റെ നിർമ്മാണം. 128 നീളവും 64 വീതിയും വള്ളത്തിനുണ്ട്. 85 തുഴച്ചിൽക്കാർക്കും 5 അമരക്കാർക്കും ഒരേ സമയം തുഴയാൻ സാധിക്കുന്ന രീതിയിലാണ് വള്ളത്തിന്റെ ഘടന.
0: പൌരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവരാവകാശ കമ്മീഷൻ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപേക്ഷ ലഭിച്ചാൽ എത്രയും വേഗം വിവരങ്ങൾ നൽകണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം അവസാനിച്ചു. സെൻസസ് 1st ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അരുണാചൽ പ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു സംസ്ഥാനങ്ങളിലെയും നിലവിലെ പ്രളയ സാഹചര്യം ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തലസ്ഥാനം ഉൾപ്പെടെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. June 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷയായ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടി. രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിൽ പ്രവേശിച്ചു. നിലവിൽ 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ 8 സ്ഥാനത്താണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ കായിക മേഖലയെ കൂടുതൽ ശക്തമാക്കണമെന്ന് ശ്രീശങ്കർ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ശ്രീശങ്കറിന് അഭിനന്ദനം അറിയിച്ചു. പത്തനംതിട്ട, തിരുവല്ല, വള്ളംകുളം, തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ പിള്ളേരോണ ദിനമായ ഇന്ന് ഓണസദ്യ ഉണ്ട് കുരുന്നുകൾ. ബാലകരെ വാമനമൂർത്തിയുടെ പ്രതിരൂപമായി കണ്ട് സദ്യ നൽകി പൂജിക്കുന്ന ചടങ്ങാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
5: 7 താഴെയുള്ള കുരുന്നുകളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ബാലികാ ബാലകന്മാരെ വാമനമൂർത്തിയായി സങ്കല്പിച്ച് പൂജിച്ച ശേഷം ക്ഷേത്രവളപ്പിൽ ശ്രീകോവിലിന് സമീപമിരുത്തി മധുര പലഹാരങ്ങളും ഓണസദ്യയും നൽകി. തുടർന്ന് കൈകഴുകിയെത്തുന്ന ബാലകന്മാരെ ആരതി ഉഴിഞ്ഞ് ശ്രീകോവിലിൽ ഭഗവാന് നേദിച്ച മധുര പലഹാരങ്ങൾ നൽകി പൂജകൾ പൂർത്തിയാക്കി. കേരളത്തിൽ തന്നെ അപൂർവമായി പടിഞ്ഞാറ് ദർശനമുള്ളതുമായ ക്ഷേത്രം വള്ളംകുളത്തുനിന്നും 3 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 274 പോയിന്റ് നേട്ടത്തിൽ 77,928, നിഫ്റ്റി 24,317 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി നാളെ അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുമുണ്ടെങ്കിൽ പലിശയും അടക്കം. December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. ജർമ്മനിയിൽ ഷെഫ്തസികയിലെ 20 ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു. norkaroots.kerala.gov.in വഴി August 9 വരെ അപേക്ഷിക്കാം. പ്രായപരിധി 35 വയസ്സ്. നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അവസരം. കൊല്ലം ജില്ലയിൽ ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെയും ഗതാഗത സമയക്രമം പുതുക്കി നിശ്ചയിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. രാവിലെ 7:45 മുതൽ 9:30 വരെയും വൈകുന്നേരം 3:30 മുതൽ 4:30 വരെയും ഈ വാഹനങ്ങൾക്ക് റോഡിലിറങ്ങുന്നതിന് നിയന്ത്രണം ഉണ്ടാകും. പാചകവാതക സിലിണ്ടർ നിയന്ത്രണം പിൻവലിച്ചിട്ടും കോട്ടയം ജില്ലയിൽ ചായ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതായി പരാതി. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90 സ്റ്റേ ട്യൂൺ.

0: കുടുംബങ്ങളും കുട്ടികളും ഇഷ്ടപ്പെടുന്ന ഒരു ജനപ്രിയ നായകനിലേക്കുള്ള യാത്രയിലാണ് ബേസൽ ജോസഫ്. ഓരോ സിനിമയിലും അഭിനയത്തിന്റെ പുതിയ സാധ്യതകൾ തേടി പോവുകയാണ് അയാൾ. പൊന്മാനിലെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചങ്കൂറ്റമുള്ള ഗൗരവക്കാരനായ പി പി അജീഷിൽ നിന്ന് മരണമാസിലെ ഫ്രീക്കൻ പി പി ലോക്കിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. രണ്ടു ദിശയിൽ സഞ്ചരിക്കുന്ന രണ്ട് കെറ്റപ്പുള്ള കഥാപാത്രങ്ങൾ സീരിയസ് റോളുകളിൽ നിന്ന് വീണ്ടും കോമഡി ട്രാക്കിലേക്ക് ഒരു ലാൻഡിംഗ്. ട്രെൻഡി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും പ്രേമനിരാശിതനും ലഹരിയിൽപ്പെട്ടയാളും എല്ലാമായിട്ട് നിഷ്പ്രയാസം ബേസലിന്റെ ലൂക്ക് ചിരി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. കടത്തിണ്ണയിൽ പക്കുവിനൊപ്പം ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ഫ്രെയിമിലോ മറ്റോ ആണ് ബേസൽ ചിരിപ്പിക്കാതിരുന്നത്.
1: അജയ് രാമചന്ദ്രൻ ഡിസ്പ് ഡെസ്പ് പട്ടികോയിന്റെ ഡെസ്പ് ആയിരിക്കും. ഹലോ
2: ഹലോ,
1: അജയ് രാമചന്ദ്രൻ ഡെസ്പ് അല്ലേ?
2: അതെ, ഡെസ്പാണ്. എങ്ങനെ മനസ്സിലായി?
1: നിങ്ങളുടെ പട്ടി വള്ളിക്കുന്ന് ജംഗ്ഷനിൽ വന്നിപ്പുണ്ട്, ഇപ്പൊ വന്നാ കിട്ടും.
2: പക്രുവാണോ? ഞാൻ ഇപ്പൊ എത്താം, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ.
1: വെയിറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കുള്ള വണ്ടി വന്നാൽ കേറിപ്പോയല്ലേ പറ്റൂ.
2: ഏത് വണ്ടി? ഹലോ, എന്റെ കയ്യിൽ വണ്ടിയുണ്ട്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം.
0: ചിരിയുടെ അസംബന്ധങ്ങളിൽ നിന്നുതിർന്നു വരുന്ന രസികത്വത്തിന്റെ ലോകത്തിൽ ലൂക്കിനൊപ്പമുണ്ട് എല്ലാവരും. സുരേഷ് കൃഷ്ണയുടെ ജിക്കുവിന്റെ കാതരയായ കാമുകിയുടെ ശബ്ദം പോലും മറ്റൊന്നുകൂടി മാസിനെ മരണമാസാക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. നിർമ്മാതാവ് ടൊവിനോയുടെ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ്, ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ കൂട്ടച്ചിരി ഉയർത്തിയ ക്യാമിയോ റോളായിരുന്നു അത്.
1: ജീവിച്ചിരുന്നപ്പോഴും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല, ചത്തപ്പോഴെങ്കിലും ഉണ്ടാവട്ടെ.
0: ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് രാജേഷ് മാധവന്റെ കഥാപാത്രമാണ്. അല്പം കോമിക് ടച്ചുള്ള സീരിയൽ കില്ലർ കഥാപാത്രം ചിരി ഉണർത്തുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ അയാൾ വെറും സൈക്കോ കില്ലറല്ല. എന്തിനു കൊല്ലുന്നു, കൊല്ലുന്ന രീതിയുടെ കാരണമെന്ത് തുടങ്ങിയ ചോദ്യങ്ങളുടെ ഉത്തരം അവസാനം വരെ ഒളിപ്പിച്ചു വെക്കുന്നത് ചിത്രത്തിന്റെ സസ്പെൻസ് ലെവൽ ഉയർത്തുന്നുണ്ട്.
3: അവസാനമായിട്ട് ചോദിക്കാം, ഇവനെ എനിക്ക് തരുന്നു ഇല്ല.
0: കാതടുപ്പിക്കുന്ന ഓരോ നിമിഷവും ത്രില്ലടുപ്പിക്കുന്ന അസ്വസ്ഥരാക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല ഈ സിനിമയിൽ. സീനിന് മാച്ച് ചെയ്യുന്ന സ്വാഭാവികതയിൽ പ്രവർത്തിക്കുന്ന മ്യൂസിക്കും ഒരു രസികൻ പാട്ടും അതിലെ വിനായക് ശശികുമാറിന്റെ വരികളും മരണമാസിന്റെ മാറ്റുകൂട്ടുന്നുണ്ട്. ആൻഡ് നീരജ് രവിയുടെ സിനിമറ്റോഗ്രഫി ക്ലാസ് ആണ് എന്ന് തന്നെ പറയാം. സിനിമയുടെ ഒരു വലിയ പോഷം മുഴുവൻ രാത്രിയുടെ ഒരു ബസ്സിനകത്തെ ഭാഗങ്ങളാണ്. അതിനെ അസാധ്യമായ ഭംഗിയോടെ ചിത്രീകരിച്ചിട്ടുണ്ട് നീരജ് രവി. പക്ഷേ കാസ്റ്റിംഗ് ഡയറക്ടറാണ് താരം. വാഴപ്പഴം ഡെലിവറി എത്തിക്കുന്നവന്റെ 5 സ്റ്റാർ കൊടുത്തേക്കണേ എന്ന അഭ്യർത്ഥന വരെ തലയിൽ നിർത്തുന്ന കാസ്റ്റിംഗ്. കണ്ടുമടുത്ത പതിവ് സീരിയൽ കില്ലർ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ട്രീറ്റ്മെന്റ്. ഉദ്യോഗത്തിനിടയിലും ശരിക്കുള്ള വക കഥാഗതിയിൽ ഉടനീളം തിരികെ വെച്ചിട്ടുണ്ട്. ആൻഡ് മികച്ച മേക്കിംഗ് ക്വാളിറ്റി. യുക്തി കൊണ്ടല്ലാതെ സിനിമയെ കാണാൻ പറ്റുമോ? സമൂഹത്തെ കാരിക്കേച്ചറുകൾ നിങ്ങളെ രസിപ്പിക്കുമോ? അങ്ങനെയാണെങ്കിൽ മരണമാസ് നിങ്ങളുടെ സിനിമയാണ്. മരണമാസ് എന്ന സിനിമയുടെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ക്ലബ് ബോർഡിൽ. ഇതുപോലെ മറ്റൊരു മനോഹരമായ സിനിമയുടെ വിശേഷവുമായി അടുത്ത ക്ലബ് ബോർഡിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതുവരെ ഇറ്റ്സ് മ്യാർ ജനാമിക സൈനിങ് ഓഫ്.

0: Take a break.
1: Hey, hello, very good evening. Welcome to Take a Break with me, RJ Sultana. On Astraya FM 90, Nadinoppam, Nattarkoppam. Anganeda oro programs and karyangalum ingane kettu idha nammude Take a Break il ingane etti nilkkayanalle. Ini nammal kelkan pogunnathu nammukellavarkkum familiar aayittulla oru karyathe pattiyaanu. Pudhina ila ennu kelkkumbol thanne nammudeyokke manasilekku ingane odi ettunnathu. Ee foodinteyokke side il alangarikkanayi upayogikkunna oru ilachedi ennalle. Ennal idinu korche health benefits ഫിറ്റ്സ് എന്താണെന്നൊന്ന് കേട്ടാലോ. ഔഷധ ഗുണങ്ങളാലും ഉന്മേഷമേക്കുന്ന ഗന്ധം കൊണ്ടും പുതിനയില നമ്മുടെ അടുക്കളയിൽ ഇടം പിടിച്ച ഒന്ന് തന്നെയാണ്. വിവിധതരം പാനീയങ്ങളിലും ചട്നികളിലും മറ്റും പുതിന ചേർക്കാറുണ്ട്. ശരീരത്തിന് തണുപ്പ് നൽകുന്നതിനാൽ വേനൽക്കാലത്ത് പുതിനയിലയ്ക്ക് പ്രചാരം ഏറും. തലമുറകളായി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വീട്ടുമരുന്നായും പുതിന ഉപയോഗിച്ചു വരുന്നുണ്ട്. പുതിന ഒരു നാച്ചുറൽ കൂളന്റ് ആണ്. ചൂടുള്ള മാസങ്ങളിൽ ശരീരത്തിന് ഉന്മേഷം നൽകാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ശരീരത്തിന് ആവശ്യമുള്ള നിരവധി വൈറ്റമിനുകളും ധാതുക്കളും പുതിനയിലുണ്ട്. നിരവധി ദഹന പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമേകുന്നു. ആസിഡിറ്റി അകറ്റാനും മഞ്ഞപ്പിത്തത്തിനും എല്ലാം പുതിന ഉപയോഗിക്കുന്നുണ്ട്. ചില ചർമ്മരോഗങ്ങൾ അകറ്റാനും വായ്നാറ്റം അകറ്റാനും പുതിന ഹെൽപ്പ് ചെയ്യും. വിവിധ തരത്തിൽ പുതിന ഉപയോഗിക്കുകയും ചെയ്യാം. ഫ്രഷ് ജ്യൂസായും ചട്നികളിൽ ചേർത്തും സോസ് ആക്കിയും വിവിധ വിഭവങ്ങളിൽ ചേർത്തും പുതിന ഉപയോഗിക്കാം. പുതിനയില ചാറ് 2 ടേബിൾ സ്പൂൺ കുടിച്ചാൽ ആസിഡിറ്റിയിൽ നിന്ന് ആശ്വാസം ലഭിക്കും. പുതിനയിട്ട് തിളപ്പിച്ച വെള്ളം കവിൽ കൊള്ളുന്നത് വാപ്പിണിന് ആശ്വാസമേകും. പുതിനയില ചതച്ചു പുരട്ടുന്നത് മുറിവുകൾ ഉണങ്ങാനും സഹായിക്കും. തേള് കുത്തിയാൽ വേദനയും അസ്വസ്ഥതയും മാറാൻ പുതിനയില ഉണക്കി പൊടിച്ചത് പുരട്ടുന്നത് ഗുണം ചെയ്യും. പരമ്പരാഗതമായി ഇത് പ്രയോഗിച്ചു വരാറുമുണ്ട് കേട്ടോ. കാഴ്ചയിൽ ചെറുതെങ്കിലും നിരവധി ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഉള്ള ഒന്നാണ് പുതിന. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
0: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ടേക്ക് എ ബ്രേക്ക്.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ സുൽത്താന. 10:10 എന്ന് കേട്ടിട്ടുണ്ടോ? വർക്കൗട്ട് നൽകും ആരോഗ്യ ഗുണങ്ങൾ. ഇനി അറിയാം പുതിയ ട്രെൻഡിനെ പറ്റി. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ വ്യായാമത്തിനായി മണിക്കൂറുകളോളം നീക്കിവയ്ക്കുന്നത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. പലപ്പോഴും ജോലി തിരക്കുകൾ, കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, ദൈനംദിന യാത്രകൾ, ഇവയ്ക്കെല്ലാം ഇടയിൽ ഫിറ്റ്നസ് എപ്പോഴും ലാസ്റ്റ് പ്രയോറിറ്റി ആകും. ഇത്തരക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു പുതിയ ഫിറ്റ്നസ് രീതി ഏറെ പ്രചാരം നേടുകയാണ്. ദിവസം മുഴുവൻ 10 മിനിറ്റ് വീതമുള്ള 3 സെക്ഷനുകളായി തിരിച്ച് വ്യായാമം ചെയ്യുന്ന 10:10:10 ഫിറ്റ്നസ് രീതിയാണിത്. ചെറിയ സമയത്തേക്ക് ചെയ്യുന്ന വ്യായാമം കൊണ്ട് 1 മണിക്കൂർ ജിമ്മിൽ പോകുമ്പോൾ ലഭിക്കുന്ന ഗുണങ്ങൾ ലഭിക്കുമോ എന്ന സംശയം ഉണ്ടാകാം. നമ്മുടെ സ്ഥിരത, ഇന്റൻസിറ്റി, ഫിറ്റ്നസ് ലക്ഷ്യങ്ങൾ ഇവയെ എല്ലാം ആശ്രയിച്ചിരിക്കും ഇതെന്ന് ഫിറ്റ്നസ് വിദഗ്ധർ പറയുന്നുണ്ട്. ഇനി എന്താണ് 10:10:10 വർക്ക്ഔട്ട്? 10 മിനിറ്റ് വീതം വ്യായാമ സെഷനുകളെ 3 തിരിക്കുന്നതാണ് 10:10:10. രാവിലെ 10 മിനിറ്റ്, ഉച്ചയ്ക്ക് ശേഷം 10 മിനിറ്റ്, വൈകുന്നേരം 10 മിനിറ്റ്. ഈ സെഷനുകളിൽ ചടുല നടത്തം, ബോഡി വെയ്റ്റ് എക്സസൈസുകൾ, സൈക്ലിംഗ്, റെസിസ്റ്റന്റ് ബാൻഡ് വർക്ക്ഔട്ടുകൾ, പടികൾ കയറുക, ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് ഇവ ഉൾപ്പെടും. ഒറ്റയടിക്ക് കഠിനമായി വർക്ക്ഔട്ട് ചെയ്യാതെ ദിവസം മുഴുവൻ ചിട്ടയോടെ വ്യായാമം ചെയ്യാൻ ഈ രീതി ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഏറെ നേരം ഒരേ ഇരിപ്പ് ഇരിക്കാതെ ശരീരത്തെ ആക്റ്റീവായി നിർത്താൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ട് ആയിരിക്കും, 10 മിനിറ്റ് വ്യായാമം നീണ്ട സെഷനുകൾക്ക് പകരമാവുമോ എന്നൊരു കാര്യം. ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ഒറ്റത്തവണ വ്യായാമം ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ആരോഗ്യ ഗുണങ്ങൾ പകൽ മുഴുവൻ ചെറിയ സമയം വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ ലഭിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഹൃദയ സംബന്ധമായ ആരോഗ്യം മെച്ചപ്പെടുത്താനും കാലറി ബേൺ ചെയ്യാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഫിറ്റ്നസ് നിലനിർത്താനും എല്ലാം ഈ 10:10:10 വർക്കൗട്ട് ഹെൽപ്പ് ചെയ്യും. ചലനം തന്നെ ശരീരത്തിന് പോസിറ്റീവ് ആയ മാറ്റം കൊണ്ടുവരും. സമയം ഇതിലൊരു ഘടകമേ അല്ല. ഇനി ഈ 10:10:10 വർക്ക്ഔട്ട് നൽകുന്ന ഹെൽത്ത് ബെനിഫിറ്റ് എന്തെല്ലാമാണെന്ന് അറിയാമോ? ദ ഫസ്റ്റ് വൺ ഈസ് ഹൃദയാരോഗ്യം മെച്ചപ്പെടും. ചെറിയ സമയത്തേക്കുള്ള ചടുലമായ പ്രവർത്തനങ്ങൾ ഹൃദയമിടിപ്പിന്റെ നിരക്ക് കൂട്ടുകയും രക്തസംക്രമണം മെച്ചപ്പെടുത്തുകയും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരഭാരം നിയന്ത്രിക്കുന്നുണ്ട്. വ്യായാമത്തെ ചെറിയ സെക്ഷനുകളായി തിരിക്കുന്നത് ദിവസവും കലോറി കളയാൻ ഹെൽപ്പ് ചെയ്യും. കൂടാതെ നീണ്ട സമയത്തേക്ക് ഇനാക്റ്റീവ് ആയിരിക്കുന്നത് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. പൊണ്ണത്തടി, ഉപാപചയ രോഗങ്ങൾ ഇവ അകറ്റാൻ ഈ 10:10:10 വർക്കൗട്ട് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ ഈ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കും കേട്ടോ. ദിവസം മുഴുവനും ഉള്ള ചലനങ്ങൾ ഗ്ലൂക്കോസിനെ കൂടുതൽ ഫലപ്രദമായി ആഗിരണം ചെയ്യാൻ പേശികളെ സഹായിക്കും. കൂടാതെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുകയും ഭക്ഷണം കഴിച്ച ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ തിരക്കുകളുള്ള ആളുകൾക്കായിരിക്കും. 10:10:10 വർക്കൗട്ടിന്റെ പ്രധാന നേട്ടം അത് ഏത് സമയത്തും യോജിക്കും എന്നതാണ്. ജോലി ചെയ്യുന്നതിന് മുൻപ് 10 മിനിറ്റ്, ഉച്ചയ്ക്കുള്ള ഇടവേളയിൽ 10 മിനിറ്റ്, അത്താഴ ശേഷം 10 മിനിറ്റ്. ജിമ്മിൽ മണിക്കൂറുകളോളം ചെലവഴിക്കുന്നതിനേക്കാൾ ഏറെ എളുപ്പം. ഇനി ഏറ്റവും കൂടുതൽ ഗുണം ആർക്കാണെന്ന് ചോദിച്ചാൽ ഓഫീസ് ജോലി ചെയ്യുന്നവർ, രക്ഷിതാക്കൾ, തുടക്കക്കാർ, പ്രായമായവർ, ഫിറ്റ്നസ് റുട്ടീൻ കൃത്യമായി പിന്തുടരാൻ സാധിക്കാത്തവർ, ഇവർക്കെല്ലാം ഈ 10:10:10 വർക്കൗട്ട് ബെസ്റ്റ് ആയിരിക്കും. ഏറെ നേരം ഒരേ ഇരിപ്പ് ഇരിക്കുന്നത് തടയാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയിരുന്നാൽ ഹൃദ്രോഗം, പ്രമേഹം ഇവയ്ക്കുള്ള സാധ്യത കൂടുകയും ഉപാപചയ ആരോഗ്യം ഇല്ലാതാകുകയും ചെയ്യും. കായിക താരങ്ങൾ, മസിൽ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഇവരെല്ലാം നീണ്ടതും സ്ട്രക്ചേർഡ് ആയതുമായ വർക്കൗട്ടുകൾ ചെയ്യുന്നതാകും പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ നല്ലത്. ഇനി ഓരോ 10 മിനിറ്റും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാവിലെ ചടുല നടത്തം അല്ലെങ്കിൽ ലൈറ്റ് കാർഡിയോ, ഇത് ബോഡിക്ക് ഊർജമേകും. ഉച്ച കഴിഞ്ഞ് പടികൾ കയറുക, സൈക്ലിംഗ്, ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ്. ഇനി വൈകുന്നേരമായാലോ റെസിസ്റ്റൻസ് ബാൻഡ് വ്യായാമങ്ങൾ, സ്ക്വാട്സ്, പുഷപ്സ്, കോർ സ്ട്രെങ്തനിങ് ഇവയെല്ലാം ആകാം. സാവധാനം ഇന്റൻസിറ്റി വർദ്ധിപ്പിക്കുന്നത് ഹൃദയ സംബന്ധമായ ഫിറ്റ്നസ് ലഭിക്കാനും കാലറി ബേൺ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ആരോഗ്യം മെച്ചപ്പെടുത്താൻ തടസ്സമില്ലാത്ത മണിക്കൂറുകൾ ആവശ്യമില്ലെന്ന് 10:10:10 വർക്ക്ഔട്ട് ട്രെൻഡ് തെളിയിക്കുന്നുണ്ട്. മിക്കവർക്കും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരഭാരം നിയന്ത്രിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഊർജമേക്കാനും എല്ലാം 3 10 മിനിറ്റ് വീതമുള്ള ഈ ഒരു എക്സസൈസ് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്നാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: a break.
1: Once again, we are back on Take a Break with me, RJ Sultana, on Austria FM 90, Nadinoppam, Nattarkoppam. Indian രൂപയ്ക്ക് നേപ്പാളിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ത്യയിലെയും നേപ്പാളിലെയും പൗരന്മാർക്ക് ഇനി 200-500 രൂപയുടെ ഇന്ത്യൻ കറൻസി നോട്ടുകൾ നേപ്പാളിലേക്ക് കൊണ്ടുപോകാനും തിരികെ കൊണ്ടുവരാനുമുള്ള അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. 2016 നോട്ട് നിരോധനത്തെ തുടർന്ന് 100 രൂപ വരെയുള്ള നോട്ടുകൾക്ക് മാത്രം നൽകിയിരുന്ന നിയന്ത്രണമാണ് ഒടുവിൽ നേപ്പാൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. 2016 നവംബർ 9 അതിനുശേഷമോ ഭാരതീയ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ 200-500 രൂപ നോട്ടുകൾ ഇനി കൈവശം വയ്ക്കാം കേട്ടോ. നിലവിലെ നിയമങ്ങൾക്ക് വിധേയമായി ഒരാൾക്ക് പരമാവധി 25,000 രൂപ വരെയാണ് കൊണ്ടുപോകാൻ അനുവാദമുള്ളതെന്ന് നേപ്പാൾ രാഷ്ട്ര ബാങ്ക് പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നേപ്പാളിലേക്ക് പോകുന്ന ഇന്ത്യൻ സഞ്ചാരികൾക്കും അതിർത്തി കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും വലിയ ആശ്വാസമാകുന്ന തീരുമാനമാണിത്. ആവശ്യമായ ചട്ടങ്ങൾ രൂപീകരിച്ച ശേഷം ഫെബ്രുവരി 11 നേപ്പാൾ ഗസറ്റിൽ ഇതേക്കുറിച്ചുള്ള ആദ്യ വിജ്ഞാപനം വന്നിരുന്നു. നിയമം വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിനും നടപ്പാക്കലിൽ വ്യക്തതയ്ക്കും വേണ്ടിയാണ് ബാങ്ക് പുതിയ അറിയിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അതേസമയം നേപ്പാൾ പൗരന്മാർക്ക് ഇന്ത്യയിൽ നിന്നല്ലാതെ മറ്റൊരു രാജ്യത്തു നിന്നും ഇന്ത്യൻ കറൻസി നേപ്പാളിലേക്ക് കൊണ്ടുവരാൻ അനുമതിയില്ല. അതുപോലെ നേപ്പാളിൽ നിന്നും ഇന്ത്യയ്ക്കല്ലാതെ മൂന്നാമതൊരു രാജ്യത്തേക്ക് ഇന്ത്യൻ കറൻസി കൊണ്ടുപോകാനും പാടില്ലെന്നും നേപ്പാൾ രാഷ്ട്ര ബാങ്ക് വക്താവ് ഗുരു പ്രസാദ് പട്ടേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതുക്കിയ നിയമങ്ങൾ നേപ്പാൾ സന്ദർശിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കും ഇന്ത്യയുമായി കച്ചവട വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന നേപ്പാൾ പൗരന്മാർക്കും ഇത് വലിയ സഹായമാവും. നേപ്പാളിലേക്ക് എത്തുന്ന വിദേശികൾക്കും നേപ്പാളി പൗരന്മാർക്കും $5,000 അതിന് തുല്യമായ മറ്റു വിദേശ കറൻസികളോ കസ്റ്റംസിന്റെ പ്രത്യേക അനുമതി ഇല്ലാതെ തന്നെ കൈവശം വയ്ക്കാം. എന്നാൽ $5,000 മുകളിലുള്ള തുകയാണെങ്കിൽ വിമാനത്താവളത്തിലോ അതിർത്തിയിലോ കസ്റ്റംസിൽ നിർബന്ധമായും അറിയിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ കറൻസിയുടെ കാര്യത്തിൽ 100 രൂപയോ അതിന് താഴെയോ ഉള്ള നോട്ടുകളാണെങ്കിൽ $5,000 വരെ കസ്റ്റംസിന്റെ അനുമതി ഇല്ലാതെ തന്നെ കൊണ്ടുവരാനും ഈ പരിധി കടന്നാൽ കസ്റ്റംസിന്റെ അനുമതി ആവശ്യമാണ്. 2016 നവംബർ 8 RBI പഴയ 500-1,000 രൂപ നോട്ടുകൾ അസാധുവാക്കിയത്. തുടർന്ന് പുതിയ 500 രൂപ നോട്ടുകളും 2,000 രൂപ നോട്ടുകളും റിസർവ് ബാങ്ക് പുറത്തിറക്കിയെങ്കിലും 2,000 രൂപ നോട്ടുകൾ വിപണിയിൽ നിന്നും പിന്നീട് പിൻവലിച്ചു. ഇന്ത്യയിലെ നോട്ട് നിരോധനത്തിന് പിന്നാലെയാണ് 100 രൂപയ്ക്ക് മുകളിലുള്ള ഇന്ത്യൻ കറൻസികളുടെ ഉപയോഗവും നേപ്പാളിലേക്ക് കൊണ്ടുവരുന്നതും അവർ പൂർണ്ണമായും നിരോധിച്ചത്. ഒരാൾക്ക് പരമാവധി 25,000 രൂപ വരെ കൊണ്ടുപോകാം എന്ന പരിധി മാറി ില്ലെങ്കിലും കറൻസികളുടെ നിരോധനം കാരണം 100 രൂപയോ അതിന് താഴെയോ ഉള്ള കറൻസികൾ മാത്രം കൈവശം വയ്ക്കാനേ സഞ്ചാരികൾക്ക് സാധിച്ചിരുന്നുള്ളൂ. പുതിയ ഭേദഗതികൾ പ്രകാരം 2016 നവംബർ 9 ശേഷം RBI പുറത്തിറക്കിയ 500-200 നോട്ടുകൾ ഇനി ഇന്ത്യക്കാർക്കും നേപ്പാൾ പൗരന്മാർക്കും കൈവശം വയ്ക്കാം. അപ്പോഴും ഒരാൾക്ക് പരമാവധി കൈവശം വയ്ക്കാവുന്ന 25,000 രൂപ എന്ന പരിധിയിൽ മാറ്റമില്ല. അതേസമയം 2016 നവംബർ 9 മുൻപ് പുറത്തിറക്കിയ പഴയ 500-1,000 രൂപ നോട്ടുകൾക്ക് നേപ്പാളിൽ തുടരുന്ന നിരോധനം നിലനിൽക്കും. വിനോദസഞ്ചാര മേഖലയിലും വ്യാപാര മേഖലയിലുമെല്ലാം ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതാണ് നേപ്പാൾ കേന്ദ്ര ബാങ്കിന്റെ നടപടികൾ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് കെയർ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം ഒരു വർഷത്തെ ഫുഡ് പ്രൊട്ടക്ഷൻ കോഴ്സിലേക്കും ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് കോഴ്സിലേക്കും സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. SC ST OEC വിഭാഗക്കാർക്ക് ഫീസ് പൂർണ്ണമായും സൌജന്യം. OBC ജനറൽ കാറ്റഗറി EW സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യവും ലഭിക്കും. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് മികച്ച തൊഴിൽ നേടാൻ അവസരങ്ങൾ. ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കടപ്പാക്കട TKDM സ്കൂൾ ക്യാമ്പസ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474276635. മറ്റൊരു നമ്പർ 9072216937.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: Take a break.
1: Once again, we are back on Take a Break with me, RJ Sultana, on Astraya FM 90 Nadinoppam Nattarkoppam. ചൈനയുടെ ഡ്യൂപ്ലിക്കേറ്റ് സൂര്യൻ കേട്ടിട്ടുണ്ടോ? ഊർജ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തിരികൊളുത്തിക്കൊണ്ട് ചൈനയുടെ സ്വപ്ന പദ്ധതിയായ കൃത്രിമ സൂര്യൻ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. ഭാവിയിൽ കാർബൺ ക്ലീൻ എനർജി നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പദ്ധതിയിൽ ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ സൂപ്പർ കണ്ടക്ടിംഗ് ഫ്യൂഷൻ മാഗ്നറ്റിന്റെ പരീക്ഷണം ചൈന വിജയകരമായി പൂർത്തിയാക്കി. ഇനി എന്താണ് ഈ കൃത്രിമ സൂര്യൻ എന്നല്ലേ, യഥാർത്ഥ സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാങ്കേതിക വിദ്യ ഭൂമിയിൽ പുനഃസൃഷ്ടിക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറുകളെയാണ് പൊതുവെ കൃത്രിമ സൂര്യൻ എന്ന് വിളിക്കുന്നത്. യഥാർത്ഥ സൂര്യന്റെ കേന്ദ്രത്തിൽ നടക്കുന്നത് പോലെ ഹൈഡ്രജൻ ആറ്റങ്ങളെ 10 കോടി ഡിഗ്രി സെൽഷ്യസിൽ അധികം താപനിലയിൽ കൂട്ടിയോജിപ്പിച്ച് അതിഭീമമായ ഊർജം ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ആകാശത്ത് ഉയർന്നു നിൽക്കുന്ന ഒന്നല്ല, ചൈനയിലെ അൻഹുയി പ്രവിശ്യയിലെ ഹെഫേ നഗരത്തിലുള്ള ചൈനീസ് അക്കാദമി ഓഫ് സയൻസിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ ഫിസിക്സ് ലാബിലാണ് ഈ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത്. ചൈനീസ് അക്കാദമി ഓഫ് സയൻസസ് വികസിപ്പിക്കാതെടുത്ത ഡി ആകൃതിയിലുള്ള ഈ കൂറ്റൻ കാന്തം ശാസ്ത്ര ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഭാരത്തിലോട്ട് വരാനാണെങ്കിലോ 582 ടൺ, അതുപോലെ തന്നെ വലുപ്പമാണെങ്കിലോ 21 മീറ്റർ നീളവും 12 മീറ്റർ വീതിയും. ഇനി ശേഷിയുടെ കാര്യം പറയാനാണെങ്കിൽ രാജ്യാന്തര ഫ്യൂഷൻ പദ്ധതിയായ ഐറ്റെറിൽ ഉപയോഗിക്കുന്ന കാന്തങ്ങളെക്കാൾ 1.3 ഇരട്ടി വലുപ്പവും 3 ഇരട്ടി അധിക ഊർജ സംഭരണ ശേഷിയുമുണ്ട്. ഇനി ഇതിന്റെ മെയിൻ ചുമതല എന്താണെന്ന് ചോദിച്ചാൽ, റിയാക്ടറിനുള്ളിൽ 10 കോടി ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്ന പ്ലാസ്മ വാതകം യന്ത്രത്തിന്റെ ഭിത്തികളിൽ തൊടാതെ വായുവിൽ നിർത്തി കത്തിക്കാൻ സഹായിക്കുന്നത് ഈ ശക്തമായ കാന്തിക വലയമാണ്. സ്പാർക്ക് പ്ലഗ് പോലൊരു സാങ്കേതിക വിദ്യ എന്താണെന്നല്ലേ. മാഗ്നറ്റിനൊപ്പം റിയാക്ടറിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സെൻട്രൽ സോളനോയിഡ് കോയിലും ചൈന വിജയകരമായി പരീക്ഷിച്ചു. വാഹനങ്ങളിൽ സ്പാർക്ക് പ്ലഗ് പ്രവർത്തിക്കുന്നത് പോലെ റിയാക്ടറിനുള്ളിൽ പ്ലാസ്മ പ്രജ്വലിപ്പിക്കാനും അത് നിയന്ത്രിച്ച് നിലനിർത്താനും സഹായിക്കുന്നത് ഈ ഭാഗമാണ്. പൂർണമായും ചൈനീസ് സാങ്കേതിക വിദ്യയും വസ്തുക്കളും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പദ്ധതിയിലൂടെ 47 പേറ്റന്റുകളും 25 വ്യവസായ മാനദണ്ഡങ്ങളും ചൈന സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി ചൈനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ലോക റെക്കോർഡ്. യെസ്, ചൈനയുടെ പരീക്ഷണ റിയാക്ടറായ ഈസ്റ്റ് 10 കോടി ഡിഗ്രി സെൽഷ്യസ് താപനില 1066 സെക്കൻഡ് നേരം നിലനിർത്തിക്കൊണ്ട് ലോക റെക്കോർഡ് ഇട്ടിരുന്നു. 2027 ബേണിംഗ് പ്ലാസ്മ എക്സ്പെരിമെന്റൽ ടോക്കാമാക് നിർമ്മാണം പൂർത്തിയാക്കും. ഇനി 2030 ആണെങ്കിലോ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി വാണിജ്യാടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമാകാൻ ചൈന ലക്ഷ്യമിടുകയാണ്. ഇനി നേരിടുന്ന വെല്ലുവിളികളെയും ഭാവിയെയും പറ്റി പറയാനാണെങ്കിൽ, റിയാക്ടറിന്റെ പൂർണ്ണമായ കൂട്ടിച്ചേർക്കൽ, ദീർഘകാല പരീക്ഷണങ്ങൾ, ഒപ്പം റിയാക്ടർ പ്രവർത്തിപ്പിക്കാൻ നൽകുന്ന ഊർജത്തെക്കാൾ കൂടുതൽ ഊർജം പുറത്തേക്ക് ഉൽപ്പാദിപ്പിക്കുക എന്നിവയൊക്കെയാണ് ചൈനയ്ക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളികൾ. ഈ പദ്ധതി പൂർണ്ണ വിജയത്തിലെത്തിയാൽ വരും തലമുറയ്ക്ക് അപകടകരമായ ആണവ മാലിന്യങ്ങളോ പരിസ്ഥിതി മലിനീകരണമോ ഇല്ലാതെ പരിധിയില്ലാത്ത അളവിൽ ഊർജം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ലോകത്തിന്റെ ഊർജക്ഷാമത്തിനും കാർബൺ മലിനീകരണത്തിനും എന്നേക്കുമായി വിരാമമിടാൻ ഈ കൃത്രിമ സൂര്യന് സാധിക്കുമെന്നാണ് ചൈന കരുതുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

ഉൽപ്പാദിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ ട്രെയിൻ സഞ്ചരിക്കുക. ഇന്ത്യൻ റെയിൽവേയുടെ തദ്ദേശ സംരംഭമാണിതെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ജിങ് സോനിപാത് റൂട്ടിലെ പരീക്ഷണം വിജയകരമായ സാഹചര്യത്തിൽ ഡൽഹി റൂട്ടിലെ പരീക്ഷണം താമസിക്കാതെ ആരംഭിക്കും. തദ്ദേശീയമായി ഒരു ഹൈഡ്രജൻ റെയിൽവേ ഇക്കോ സിസ്റ്റം സ്ഥാപിക്കാൻ ഈ പദ്ധതി സഹായകമാകുമെന്നാണ് റെയിൽവേ മന്ത്രാലയം വിലയിരുത്തുന്നത്. കൂടാതെ സുസ്ഥിരതയോടും സീറോ എമിഷൻ റെയിൽ മൊബിലിറ്റിയോടുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ ഇത് പ്രതിഫലിപ്പിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നമോ ഗ്രീൻ റെയിൽ എന്ന് പേരിട്ടിരിക്കുന്ന ട്രെയിൻ പൂർണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിച്ചെടുക്കുകയും ചെയ്തതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ബ്രോഡ് ഗേജ് ഹൈഡ്രജൻ ട്രെയിൻ എന്ന റെക്കോർഡോടെയാണ് നമോ ഗ്രീൻ റെയിൽ ട്രാക്കിലിറങ്ങിയത്. ഇതോടെ ഹൈഡ്രജൻ റെയിൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ നിരയിലേക്ക് ഇന്ത്യയും എത്തിയിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടുന്നത് ലാഭകരമല്ലെങ്കിലും സാങ്കേതിക വിദ്യ മെച്ചപ്പെട്ടാൽ ചിലവ് കുറയും. ഇനി ട്രെയിനിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് ട്രെയിൻ പ്രവർത്തിക്കുന്നത്. രണ്ട് പവർ കാറുകളിലായി ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലുകളും ലിഥിയം ഫെറോ ഫോസ്ഫറേറ്റ് ബാറ്ററിയും അടങ്ങുന്ന 4 സെറ്റ് ഇന്റഗ്രേറ്റഡ് പവർ പാക്കുകളാണ് ഊർജ കേന്ദ്രം. ഉയർന്ന മർദ്ദത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഹൈഡ്രജനും അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജനും സംയോജിപ്പിച്ചാണ് ഫ്യുവൽ സെൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഉപോൽപന്നമായി നീരാവി മാത്രമേ പുറന്തള്ളപ്പെടുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.

0: ടേക്ക് ബ്രേക്ക്.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ സുൽത്താന ഓൺ ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കുട്ടികൾക്കും കൗമാരക്കാർക്കും വേണ്ട ഭക്ഷണക്രമം എന്തൊക്കെയാണെന്നല്ലേ കേൾക്കാം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ പുതിയ നയരേഖയാണ്. 5 മുതൽ 18 വയസ്സുകാർ കഴിക്കേണ്ട ഫുഡ് ഐറ്റംസ്, പല നിറങ്ങളിലുള്ള പച്ചക്കറികളും പഴങ്ങളും, അതുപോലെ തന്നെ അരി, ഗോതമ്പ്, റാഗി, ചോളം തുടങ്ങിയ ധാന്യങ്ങൾ കൊണ്ടുള്ള ആഹാരം, മെയിനായിട്ട് പിന്നെ പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പാൽ, തൈര്, മുട്ട, മത്സ്യം, ചിക്കൻ, അതുപോലെ തന്നെ നട്സ്, നിലക്കടല, ബദാം, വാൾനട്ട്, പിന്നെ ആവശ്യത്തിന് വെള്ളം, ഇതെല്ലാം നിർബന്ധമായിട്ടും ഇൻടേക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. പിന്നെ ഒഴിവാക്കേണ്ടവ അഥവാ പരമാവധി കുറയ്ക്കേണ്ടവ പിസ്സ, ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രൈഡ് ചിക്കൻ തുടങ്ങിയ ജങ്ക് ഫുഡ് പാക്കറ്റ് സ്നാക്കുകൾ, പഞ്ചസാര കൂടുതലുള്ള ശീതള പാനീയങ്ങൾ, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്, കൂടാതെ മിഠായി, കേക്ക്, ബിസ്ക്കറ്റ് എന്നിവയുടെ അമിത ഉപയോഗം, അതുപോലെ തന്നെ ഉപ്പും പഞ്ചസാരയും എണ്ണയും കൂടുതലുള്ള ഭക്ഷണങ്ങൾ, പിന്നെ എണ്ണയിൽ അമിതമായി വറുത്ത ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ, അൾട്രാ പ്രോസസ്ഡ് പാക്കറ്റ് ഫുഡ് ഐറ്റംസ് എന്നിവയെല്ലാം ഒഴിവാക്കേണ്ടതാണ്. ഇതിനൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വ്യായാമം. യെസ്, ദിവസവും കുറഞ്ഞത് 60 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് എക്സസൈസ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഫോൺ, TV തുടങ്ങിയവ ഒഴിവാക്കുക. അതുപോലെ തന്നെ സമീകൃതാഹാരം, ജങ്ക് ഫുഡിന്റെ ദോഷങ്ങൾ, ഭക്ഷ്യവസ്തുക്കളുടെ പോഷക ലേബലുകൾ വായിക്കുന്ന രീതി, ആരോഗ്യകരമായ ഭക്ഷണ തിരഞ്ഞെടുപ്പ് എന്നിവ ഉൾപ്പെടുത്തി സ്കൂളുകളിൽ പ്രത്യേക പാഠ്യ പദ്ധതി, പ്രായോഗിക പരിശീലനം, ബോധവൽക്കരണം എന്നിവ നടപ്പിലാക്കേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികളെയും കൗമാരക്കാരെയും ഒക്കെ ഹെൽത്തി ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജി സുൽത്താന. മൈക്രോവേവ് ഉപയോഗിക്കുമ്പോൾ ചില തെറ്റുകൾ വരുത്താറുണ്ടോ? അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കുക. ഏതാണെന്നല്ലേ, ഇന്നത്തെ കാലത്ത് മിക്ക വീടുകളിലും കാണാൻ സാധിക്കുന്ന ഒന്നാണ് മൈക്രോവേവ് ഓവനുകൾ. പാചകം എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഈ ഉപകരണം പല വീട്ടമ്മമാർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് തന്നെയാണ്. കേക്ക് ബേക്ക് ചെയ്യാൻ, ഭക്ഷണം ചൂടാക്കാൻ തുടങ്ങി പല പണികളും എളുപ്പം ഇതിലൂടെ ചെയ്തു തീർക്കാൻ സാധിക്കും. എന്നാൽ ഇവ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഭക്ഷണം ശരിയായി വേവാതിരിക്കാനും ഉപകരണം കേടാക്കാനും വലിയ സുരക്ഷാ അപകടങ്ങൾക്ക് തന്നെ കാരണമാകാനും സാധ്യതയുണ്ട്. മൈക്രോവേവ് ഉപയോഗിക്കുമ്പോൾ ആളുകൾ വരുത്തുന്ന ചില അബദ്ധങ്ങളുണ്ട്. ഇവ ഒഴിവാക്കിയാൽ ഇത് കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാനും ഇതിന്റെ ആയുസ് കൂട്ടാനും സഹായിക്കും. മൈക്രോവേവ് ഉപയോഗിക്കുമ്പോൾ ഒഴിവാക്കേണ്ട 5 കാര്യങ്ങൾ ഏതാണെന്നല്ലേ കേൾക്കാം. ആദ്യത്തേതാണ് തെറ്റായ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത്. മൈക്രോവേവ് ഉപയോഗത്തിൽ ആളുകൾ വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അബദ്ധങ്ങളിൽ ഒന്നാണ് ചില പ്ലാസ്റ്റിക്കുകൾ ഉയർന്ന താപനിലയിൽ ചൂടാകുമ്പോൾ ഉരുകുകയോ അപകടകരമായ രാസവസ്തുക്കൾ ഭക്ഷണത്തിലേക്ക് കലരുകയോ ചെയ്യും. സ്റ്റീൽ അഥവാ ലോഹപാത്രങ്ങൾ, അലൂമിനിയം ഫോയിൽ, ലോഹത്തവികൾ എന്നിവയൊന്നും ഒരിക്കലും മൈക്രോവേവിനുള്ളിൽ വയ്ക്കരുത്. ഇത് തീപ്പൊരി ഉണ്ടാകാനും ഉപകരണത്തിന് കേടുപാടുകൾ വരുത്താനും തീപിടുത്തത്തിന് വരെ കാരണമാകാനും സാധ്യതയുണ്ട്. അതിനാൽ മൈക്രോവേവിൽ ഉപയോഗിക്കാനുള്ള പാത്രങ്ങൾ വാങ്ങുമ്പോൾ അത് സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തുക. ഗ്ലാസ്, സിറാമിക്, അപ്രൂവ്ഡ് പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിക്കാൻ ഏറ്റവും സുരക്ഷിതം. മറ്റൊന്നാണ് മൂടി വെക്കാതെ ഭക്ഷണം ചൂടാക്കുന്നത്. ഭക്ഷണം അടച്ചു പൂട്ടി വെക്കാതെ മൈക്രോവേവിൽ വെച്ച് ചൂടാക്കുന്ന ശീലം പലർക്കുമുണ്ട്. ഇത് ഭക്ഷണം ഉള്ളിൽ തെറിച്ച് വീഴാൻ കാരണമാകുന്നു. ഇത്തരം തെറിച്ച് വീഴലുകൾ വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല ദീർഘകാലാടിസ്ഥാനത്തിൽ മൈക്രോവേവിന്റെ പ്രവർത്തനക്ഷമതയെ തന്നെ ബാധിക്കുകയും ചെയ്യും. ഈർപ്പം ഉള്ളിൽ തങ്ങി നിൽക്കാനും ഭക്ഷണം ഒരുപോലെ ചൂടാകാനും എപ്പോഴും മൈക്രോവേവ് സേഫ് ആയ അടുപ്പുകളോ അല്ലെങ്കിൽ മൈക്രോവേവ് സേഫ് പേപ്പർ ടവലോ ഉപയോഗിക്കുക. ഒപ്പം ആവി പുറത്തു പോകാൻ പാകത്തിൽ ചെറിയ ദ്വാരമുള്ള മൂടികൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊന്നാണ് ഭക്ഷണം ഇളക്കി കൊടുക്കാതിരിക്കുക. മൈക്രോവേവിൽ വയ്ക്കുന്ന ഭക്ഷണം എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല ചൂടാകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ചില ഭാഗത്ത് കടുത്ത ചൂടും മറ്റു ചില ഭാഗങ്ങളിൽ തണുപ്പും നിലനിൽക്കും. അതിനാൽ ഭക്ഷണം എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂടാകാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. സൂപ്പുകൾ, കറികൾ, പായസം, കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം എന്നിവ ചൂടാക്കുമ്പോൾ ഇത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. മൈക്രോവേവ് ഓൺ ചെയ്ത് പകുതി സമയമാകുമ്പോൾ ഒന്ന് നിർത്തി ഭക്ഷണം നന്നായി ഇളക്കിയ ശേഷം വീണ്ടും ചൂടാക്കാൻ വയ്ക്കുക. അടുത്തതാണ് അമിതമായി ചൂടാക്കുന്നത്. ഭക്ഷണം കൂടുതൽ നേരം മൈക്രോവേവിൽ ഇട്ടാൽ അത് വരണ്ടു പോകാനും രുചിയും ഗുണവും നഷ്ടപ്പെടാനും കരിഞ്ഞു പോകാനും ഇടയാകും. അതിനാൽ അമിതമായി ചൂടാക്കുന്നത് ഒട്ടും നല്ലതല്ല. അതുപോലെ പാലും വെള്ളവുമൊക്കെ അമിതമായി ചൂടാകുമ്പോൾ സൂപ്പർ ഹീറ്റിംഗ് സംഭവിക്കാം. അതായത് കുമിളകൾ വരാതെ തന്നെ ദ്രാവകം തിളനിലയേക്കാൾ കൂടുതൽ ചൂടാകും. ഈ സമയം പാത്രം പുറത്തെടുത്ത് തൊടുമ്പോൾ പെട്ടെന്ന് തിളച്ചു പൊന്തി പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. മുഴുവൻ പവറിൽ കൂടുതൽ സമയം ചൂടാക്കുന്നതിന് പകരം കുറഞ്ഞ ഇടവേളകളിൽ സമയം ക്രമീകരിച്ച് ചൂട് പരിശോധിച്ച ശേഷം വീണ്ടും വെക്കുന്നതാണ് ഉചിതം. ആൻഡ് അടുത്തതാണ് കൃത്യമായി വൃത്തിയാക്കാതിരിക്കുന്നത്. അഴുക്കു പിടിച്ച മൈക്രോവേവ് ഓവന്റെ പ്രവർത്തനക്ഷമത കുറയുകയും ദുർഗന്ധത്തിനും ബാക്ടീരിയ അണുബാധയ്ക്കും കാരണമാകുകയും ചെയ്യുന്നു. അതിനാൽ മൈക്രോവേവിനുള്ളിലെ എണ്ണമയവും അഴുക്കും പതിവായി വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. നനഞ്ഞ തുണിയും വീര്യം കുറഞ്ഞ ഡിറ്റർജന്റും ഉപയോഗിച്ച് ഉള്ളിലെ ഭാഗങ്ങൾ തുടയ്ക്കാം. മാഞ്ഞു പോകാത്ത കറകൾ കളയാൻ ഒരു ബൗളിൽ വെള്ളമെടുത്ത് അതിൽ നാരങ്ങ കഷ്ണമോ വിനാഗിരിയോ ചേർത്ത് മിനിറ്റുകളോളം മൈക്രോവേവിൽ വെച്ച് ചൂടാക്കുക. ആവി ഉയർന്ന ശേഷം തുടച്ചെടുത്താൽ കറകൾ എളുപ്പത്തിൽ മാറിക്കിട്ടും. അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ ഇതുവരെ കേട്ടത്. അപ്പൊ ഇതോടുകൂടി എനിക്ക് എന്തായാലും ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർജി സുൽത്താന സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ ജീവിതം എന്നത് വലിയൊരു

പ്രണയത്തിന് ഒരുപക്ഷെ നിബന്ധന ഉണ്ടാവാം, എന്നാൽ യഥാർത്ഥ സൗഹൃദത്തിന് യാതൊരുവിധ നിബന്ധനകളുമില്ല. നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ എനിക്ക് നിന്നെ മതിയെന്ന് പറയുന്നിടത്താണ് സൗഹൃദം പൂവിടുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പ് ഡേയിൽ നിങ്ങളുടെ ലൈഫിലെ ആ ബെസ്റ്റ് ഫ്രണ്ടിനെ ഒന്ന് ഓർത്ത് നോക്കി. ഇപ്പോൾ മുഖത്ത് താനേ വിറയുന്ന ആ ഒരു പുഞ്ചിരിയുണ്ടല്ലോ, അതാണ് സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ വിജയം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ സൗഹൃദങ്ങളെ കുറിച്ച് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക നമ്മുടെ സ്കൂൾ കാലഘട്ടമാകും. ഒരേ ചുറ്റുപാത്രത്തിൽ ഉച്ചഭക്ഷണം പങ്കിട്ട, ഒരുമിച്ച് മഴ നനഞ്ഞ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ പിണക്കമാറ്റിയ ആ പഴയ കാലം. അന്ന് നമ്മൾ കണ്ടിരുന്ന സ്വപ്നങ്ങൾക്ക് എന്ത് ഭംഗിയായിരുന്നു അല്ലേ? വലുതാകുമ്പോഴും നമ്മൾ ഒരുമിച്ചുണ്ടാകുമെന്ന് പരസ്പരം വാക്കുകൊടുത്ത ആ കുട്ടിക്കാലം. ഇന്ന് കാലം മാറി, നമ്മളൊക്കെ പലയിടങ്ങളിലായി, പല തിരക്കുകളിലായി. എങ്കിലും ലൈഫിൻ്റെ ഏതോ ഒരു കോണിലിരുന്ന് ആ പഴയ സ്കൂൾ ഫോട്ടോ നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഒന്ന് ഈർന്നണിയും. കാരണം അത്രമേൽ നിഷ്കളങ്കമായിരുന്നു ആ പ്രായത്തിലെ കൂട്ടുകെട്ടുകൾ. ഒന്നിനും ഒരു മുഖം മൂടിയും ഇല്ലാതിരുന്ന, പരസ്പരം ഉള്ളു തുറന്ന് ചിരിച്ച ആ പഴയ കാലം ഒരിക്കൽ കൂടി തിരികെ കിട്ടിയിരുന്നെങ്കിലെന്ന് നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില സുഹൃത്തുക്കളുണ്ട്. ദിവസവും നമ്മൾ അവരോട് സംസാരിക്കാറില്ലായിരിക്കാം. മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ കഴിഞ്ഞാവും നമ്മൾ അവരിൽ നിന്ന് ഫോൺ വിളിക്കുന്നത് പോലും. എന്നാൽ ആ ഫോൺ കോളിൻ്റെ അങ്ങേയറ്റത്ത് കേൾക്കുന്ന ശബ്ദത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഇന്നലെ പിരിഞ്ഞു പോയ രണ്ടുപേർ വീണ്ടും സംസാരിക്കുന്നത് പോലെയാവും ആ സംഭാഷണം തുടങ്ങുക. സമയത്തിനോ ദൂരത്തിനോ ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത ചില ബന്ധങ്ങളാണവ. അവർ നമ്മളോട് ചോദിക്കും, നിന്റെ ശബ്ദത്തിന് എന്തോ ഒരു മാറ്റം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. നമ്മുടെ ഒരൊറ്റ ഹലോയിൽ നമ്മുടെ ഉള്ളിലെ സങ്കടം കണ്ടുപിടിക്കാൻ കഴിയുന്ന അവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. ജീവിത തിരക്കുകൾക്കിടയിൽ അവരെ നമ്മൾ ചിലപ്പോൾ മറന്നു പോയേക്കാം. പക്ഷേ അവരെവിടേക്കോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിജയങ്ങളിൽ സന്തോഷിച്ചുകൊണ്ട് നമുക്കൊപ്പമുണ്ട്. ദൂരങ്ങൾ ശരീരങ്ങളെ മാത്രമേ അകറ്റുന്നുള്ളൂ, മനസ്സുകളെയല്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ജന്മം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ കുടുംബവും ബന്ധങ്ങളുമെല്ലാം. എന്നാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ സ്വന്തമായി തിരഞ്ഞെടുക്കുന്ന ഒരു കുടുംബമുണ്ട്, അതാണ് നമ്മുടെ കൂട്ടുകാർ. നമ്മുടെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ, നമ്മുടെ ഭയങ്ങൾ, നമ്മുടെ ചെറിയ ചെറിയ ഭ്രാന്തുകൾ എല്ലാം അറിയാവുന്ന ഒരേയൊരു കൂട്ടർ. പലപ്പോഴും വീട്ടുകാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നമ്മുടെ മാനസികാവസ്ഥകളെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഫ്രണ്ട്സിന് സാധിക്കാറുണ്ട്. നീ വിഷമിക്കണ്ട, എന്തോന്നാലും ഞാൻ കൂടെയുണ്ട് എന്ന് അവർ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് ലോകത്ത് മറ്റൊരു വ്യക്തിക്കും നമുക്ക് തരാൻ പറ്റില്ല. വീട് പോകുമ്പോൾ കൈ പിടിച്ചുയർത്താനും, തെറ്റ് ചെയ്യുമ്പോൾ മുഖത്ത് നോക്കി വഴക്ക് പറയാനും, നേട്ടങ്ങളിൽ നമ്മളെ ചേർത്ത് പിടിച്ച് അഭിമാനിക്കാനും അവർ മാത്രമേ കാണൂ. രക്തബന്ധത്തെക്കാൾ വലിയ ചില സ്നേഹബന്ധങ്ങൾ ഈ ഭൂമിയിലുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് അവരാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ വല്ലാത്തൊരു ഇരുട്ടിലേക്ക് വീണു പോവാം. സങ്കടങ്ങൾ കൊണ്ടോ പരാജയങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വേർപാട് കൊണ്ടോ നമ്മൾ തകർന്നു പോകുന്ന നിമിഷങ്ങൾ. അന്ന് നമുക്ക് ചുറ്റും വലിയൊരു ശൂന്യതയായിരിക്കും. എല്ലാവരും നമ്മളെ കൈവിട്ടു എന്ന് തോന്നുന്ന ആ നിമിഷത്തിൽ പിന്നിൽ നിന്നൊരു കൈ നമ്മുടെ തോളിൽ വീഴും. തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നമ്മുടെ സുഹൃത്തുണ്ടാവും. ഒരക്ഷരം പോലും മിണ്ടാതെ നമ്മളെ മുറുകെ കെട്ടിപ്പിടിച്ച് ഞാനില്ലേ കൂടെ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്. ആ ഒരൊറ്റ നിമിഷത്തിൽ നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ പെയ്തൊഴിയും.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, എല്ലാ സൗഹൃദങ്ങളും മരണം വരെ നീണ്ടു നിൽക്കണമെന്നില്ല. ചിലപ്പോഴൊക്കെ ചെറിയ തെറ്റിദ്ധാരണകൾ കൊണ്ടോ ഈഗോ കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടോ നമ്മുടെ ലൈഫിൽ നിന്നും ചില സുഹൃത്തുക്കൾ കൊഴിഞ്ഞു പോവാറുണ്ട്. ഒരു കാലത്ത് നമ്മുടെ ജീവൻ്റെ പാതയായിരുന്നവർ ഇന്ന് വഴിയിൽ കണ്ടാൽ ഒരു ചിരി പോലും നൽകാതെ കടന്നു പോകുന്നത് ഹൃദയത്തിൽ വല്ലാത്തൊരു വിങ്ങൽ നൽകുന്നതാണ്. പക്ഷേ അവരെ ഓർത്ത് നമ്മൾ വെറുപ്പ് സൂക്ഷിക്കരുത്. കാരണം നമ്മുടെ ലൈഫിൻ്റെ ഒരു കാലഘട്ടത്തിൽ അവർ നമുക്ക് നൽകിയ സന്തോഷങ്ങൾ വളരെ വലുതായിരുന്നു. അവർ നമ്മുടെ ലൈഫിൽ വരാനൊരു കാരണമുണ്ടായിരുന്നു. അതുപോലെ അവർ തിരികെ പോയതിനും ഒരു കാരണമുണ്ടാവും. അവർ നൽകിയ നല്ല ഓർമ്മകളെ മാത്രം മനസ്സിൽ എന്നും സൂക്ഷിക്കുക. കാലം ഒരുപക്ഷെ എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി അവരെ വീണ്ടും നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നേക്കാം. അതുവരെ ആ പഴയ കൂട്ടുകാരെ സ്നേഹത്തോടെ മാത്രം നമുക്കോർക്കാം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നിങ്ങളുടെ ലൈഫിൽ നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവനാണ്. ഈ സൗഹൃദ ദിനത്തിൽ ആ പഴയ കൂട്ടുകാർക്ക് നിങ്ങളൊരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വിളിക്കുകയോ ചെയ്യുക. അവരോടുള്ള സ്നേഹം തുറന്ന് പറയുക. എന്തെങ്കിലും പിണക്കങ്ങളുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ പറഞ്ഞു തീർക്കുക. കാരണം നാളെ എന്നത് നമുക്ക് ആർക്കും ഉറപ്പില്ലാത്ത ഒന്നാണ്. ഉള്ള കാലത്തോളം പരസ്പരം സ്നേഹിച്ചും താങ്ങായും നമുക്ക് മുന്നോട്ട് പോവാം. ആശ്രയ FM 90 എല്ലാ ലിസണേഴ്സിനും ഹൃദയം നിറഞ്ഞ സൗഹൃദ ദിനാശംസകൾ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.